0: ശുഭദിന ചിന്തകൾ.
1: എന്താണ് താങ്കൾ ഇങ്ങനെ നിരാശനായി കാണുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു ഊർജമില്ലാത്തത്? എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ പണ്ടത്തെ പോലെ പുഞ്ചിരിക്കാത്തത്? ഇതൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നാം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതിനൊക്കെ പലപ്പോഴും വരുന്ന വിചിത്രമായ ഒരു മറുപടി: കച്ചവടത്തിൽ നഷ്ടമുണ്ടായി, ജീവിതത്തിൽ നഷ്ടമുണ്ടായി, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എന്നെ സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് കളവ് പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മറുപടി. നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമൊന്നുമല്ല. ആ നഷ്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ദുരന്തം. കൈവിട്ടു പോകുന്നതെല്ലാം ജീവിതത്തിൽ തിരിച്ചുപിടിക്കാനാവില്ല. അങ്ങനെ തിരിച്ചുപിടിക്കാനാവാത്ത പലതും കൈവിട്ടു പോകും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു കരുത്തുണ്ടാകും. കാല് മുറിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും പഴയതുപോലെയുള്ള സ്വാഭാവിക കാലുകളെ പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ആ നഷ്ടങ്ങളോട് സമരസപ്പെട്ട് ആ നഷ്ടങ്ങളെ പ്രായോഗികതയുടെ ചിന്തകൾ കൊണ്ട് രൂപപ്പെടുത്തി പുതുജന്മത്തിലേക്ക് ഒരുപക്ഷെ മറ്റെല്ലാവരും നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ കൃത്രിമക്കാലുമായി സ്വാഭാവിക കാൽ നഷ്ടപ്പെട്ട ആൾക്ക് സഞ്ചരിക്കാനാവും. പലരെയും നാം കാണാറുണ്ട്, കൈകൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. കൈകളില്ലാത്തവർ അല്ലെങ്കിൽ കൈകൾ നഷ്ടപ്പെട്ടവർ കൈകളെല്ലാം ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ജോലി ചെയ്യുകയും ജീവിക്കുകയും പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനം നഷ്ടങ്ങൾ ഓർത്ത് വിലപിക്കലല്ല, നഷ്ടങ്ങളെ മറികടക്കലും ആ നഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന ചിന്തകളെ പ്രതിരോധിക്കലും അതുവഴി നഷ്ടങ്ങളെക്കാൾ നേട്ടങ്ങളുടെ ലോകത്തേക്ക് നടന്നെടുക്കലുമാണ് എന്നതാണ് മുഖ്യം. ഇത് ബാഹ്യമായ അവയവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത പങ്കാളിയെ കിട്ടുന്നതിൽ, മക്കളുടെ കാര്യത്തിൽ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു തവണ നഷ്ടപ്പെട്ട ആ നഷ്ടത്തെക്കാൾ ഏറെ നഷ്ടമാണ് ഒരുപാട് നാൾ ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം ജീവിതം പാഴാക്കുന്നത്. അങ്ങനെയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസാണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൌകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ട പിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിന് വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7-വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിൽ 2-ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ സെൻട്രൽ വിത്ത് ആർജി ഐശ്വര്യ.
1: റേസറും ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ. പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഇസ് ബീങ് റീഷേപ്ഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compass.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലേ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരിക്കേ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരിക്കേ സേ സോച്ന.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ എം വി ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18-നാണ് 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: തക് ഇൻഡസ് വാട്ടർ ട്രീറ്റി കി ബാത്ത് ഹെ സിന്ധു ജൽ സന്ധി കി സംജോതേ കി ബാത്ത് ഹെ ഇസ് പർ ഹമാര പക്ഷ് സാഫ് ഹെ ഓർ ഹം ലോഗോ നെ സമയ സമയ പർ ആപ്കോ യാദ് ഭി ദിലായ ഹെ കി ഭാരത് കാ യേ മാൻന ഹെ കി യേ സിന്ധു ജൽ സന്ധി തബ് തക് സ്ഥഗിത് രഹേഗാ ജബ് തക് പാകിസ്ഥാൻ സീമാ പാർ ആതങ്ക്വാദ് കോ അപ്ന സമർത്ഥൻ ദേന ബന്ദ് നഹീ കരേഗാ.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ, 1963 മുതൽ ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് സഞ്ജു കുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാറയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനം ഒരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമസംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം.

ഓണം വന്നു, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

പണ്ടെന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ 81.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത്
1: ആർ ജെ ഐശ്വര്യയും ആർ ജെ നിതിനുണ്ണിയുമാണ് ഗൈസ്.
0: അതെ,
1: അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ഒരു ദിവസം തുടങ്ങിയിരിക്കുകയാണ് അല്ലേ.
0: എല്ലാ ദിവസത്തെയും പോലെ ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് എന്നും അങ്ങനെ ആയിരിക്കില്ലേ നമ്മൾ. അതായത് ഇന്നൊരു നല്ല ദിവസമായിരിക്കണേ എന്ന് വിചാരിച്ചായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്.
1: ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ചിലർക്കൊക്കെ ചില ചില കാര്യങ്ങൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് വീണ്ടും പുതിയ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ദിവസമാകും. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു അല്ലേ. ഒരു മഴയുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഞങ്ങളുടെ അവിടെ ഒക്കെ മഴയില്ല,
0: ഞങ്ങൾക്കൊന്നും മഴയില്ലായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ നനഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു.
1: ഞങ്ങളുടെ അവിടെ
0: മഴ ഉണ്ടായിരുന്നില്ലേ.
1: അപ്പൊ പിന്നെ മുറ്റം നനഞ്ഞാൽ മഴ
0: അല്ല. അന്നേരം ഞാൻ പേര് അമ്മ തൂക്കാൻ വേണ്ടി പൊടി പറക്കാതിരിക്കാൻ വേണ്ടി വെള്ളം വെള്ളം കുരു ഒഴിച്ചു വിചാരിച്ചു.
1: ഞങ്ങളവിടെ വരെ വെള്ളം കുരു ഒഴിക്കുന്നില്ല. മഴ നോക്കണം, ചെടിയൊക്കെ നോക്കണം രാവിലെ എണീറ്റ്.
0: ഇനിയും നോക്കാം. ഞാൻ വലിയ മഞ്ഞ് വല്ലതും ആയിരിക്കും, ഞാൻ കണ്ടില്ല, ചെടി കണ്ടില്ല, സോറി.
1: അപ്പൊ ഒരു മഴയുള്ള ഒരു ദിവസം ഇങ്ങോട്ട് വന്നപ്പോഴും ചാറ്റമ്മഴ ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ദിവസം അല്ലേ. മഴയുള്ള ദിവസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു.
0: എന്താണ് ആലോചിക്കുന്നത് പറയൂ.
1: നമ്മളൊക്കെ എപ്പോഴും പണ്ടൊക്കെ വീട്ടിലൊക്കെ കള്ളന്മാർ കയറുന്നത് ഭയങ്കര ഇതല്ലായിരുന്നോ?
0: പേടിയായിരുന്നു.
1: ആ പാതിരാത്രി ആയിരിക്കും കള്ളന്മാരൊക്കെ കയറുന്നത്. ഇപ്പൊ കള്ളന്മാർക്ക് വരെ പേടിയുള്ള ഒരു കാര്യമുണ്ട് എല്ലാ വീട്ടിലും കയറാൻ. അതെന്താന്നറിയാവോ?
0: എന്താണ്?
1: ഓരോ വീടുകളിലും ആരും ഉറങ്ങാറില്ല. പാതിരാത്രി ആയിരുന്നു ഇങ്ങനെ ഫോണിൽ
0: തോണ്ടിക്കൊണ്ടിരിക്കുക. ഐശ്വര്യ എത്ര മണിക്ക് ഉറങ്ങും?
1: അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഫോണൊക്കെ കിട്ടുന്നതിന് മുമ്പായിരുന്നെങ്കിൽ വീട് മുഴുവനായിട്ട് ഞങ്ങൾ നാലു പേരും 9 മണി അല്ലെങ്കിൽ 10 മണിക്കുള്ളിൽ 9:30 അതിനുള്ളിൽ കയറി കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല സമയത്താണ് കിടന്നുറങ്ങുക. ഞാന് ഞെട്ടിയുണരും, ഉറങ്ങും, ഞെട്ടിയുണരും, അങ്ങനൊന്നും ഇല്ല. എപ്പോഴും കിടന്നുറങ്ങും.
0: പക്ഷെ
1: ഒരു 12 മണി കഴിയും കിടന്നുറങ്ങും.
0: ഞാൻ മാക്സിമം ഒരു 12 മണിക്ക് അകത്ത് കിടന്നുറങ്ങാൻ നോക്കും. അത് മുമ്പ് അകത്തല്ല, 12 മണിക്ക് മുമ്പ് കിടന്നുറങ്ങാം.
1: 10 മണിക്ക് കിടന്നുറങ്ങിയ കാലം മറന്നുപോയി. അത് അത് സത്യമാണ് കേട്ടോ.
0: അതെ, നമ്മൾ വിചാരിച്ചു നമുക്ക് പറ്റും. എന്തിനാ കൂടി എനിക്ക് എപ്പോഴും അത് ഇങ്ങനെ പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും അത്യാവശ്യം ഇവിടുത്തേക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം 1 മണി 2 മണിയൊക്കെ വരെ ഇരിക്കും. അങ്ങനൊക്കെ. അതെ, ചിലപ്പോ നമ്മള് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ, അന്നേരം നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ചിലപ്പോ ഒന്നും സെറ്റ് ആവത്തുമില്ല. നമ്മൾ അങ്ങനെ ആലോചിച്ചു ഇരിക്കുകയും ചെയ്യും.
1: ഞാൻ ആലോചിക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും. ഞാൻ ഇന്ന് റീൽസ് ഒക്കെ കണ്ട് അല്ലെ രാത്രി ആകുമ്പോഴത്തേക്കും. അത് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റലിൽ വെച്ചിട്ടായിരുന്നു. ഹോസ്റ്റലിൽ രാത്രി ആകുമ്പോഴത്തേക്ക് മനുഷ്യന് വിശന്ന് കണ്ണ് നല്ല ഇരിക്കുമ്പോഴായിരിക്കും ഇൻസ്റ്റ അങ്ങോട്ട് തുറക്കുമ്പോൾ ഇഷ്ടംപോലെ ഞണ്ടും കൊഞ്ചും മീനും ഇഷ്ടംപോലെ സ്നാക്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കിപ്പോൾ അത് വേണമെന്ന് പറയാം. അപ്പം വീട് മിസ് ചെയ്യും. കാര്യം നമുക്ക് വേറെ ഒന്നുമില്ല, കിട്ടാനൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് അവിടെ നിന്ന് പുഴുത്തല്ല എന്താണ് ചോറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പുഴയൊക്കെ കയറിയതൊക്കെ തിന്നാനായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ഒട്ടും കൊള്ളാത്ത സാധനം കഴിക്കാനായിരിക്കും പോകുന്നത്. അപ്പം തോന്നാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഇപ്പൊ നമുക്ക് പലപ്പോഴും എല്ലാവരും രാത്രി ആകുമ്പോ ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്.
0: എന്താണ്?
1: നമ്മള് ഉറങ്ങാതെ എസ്പെഷ്യലി ഗേൾസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുക. അവര് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാറുണ്ട് രാത്രി ആകുമ്പോഴത്തേക്ക്. പല പല ഞാനിപ്പോഴും ഞാനും എന്റെ അമ്മയും കൂടെ പറയും, ഞങ്ങള് പല പല കടകളിൽ കയറി ഇറങ്ങുക എന്ന് പറയും. ഒരു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴി ഓർഡർ ചെയ്യുകയാണ്, ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ പല പല കടകളിൽ കയറി ഒറ്റക്ക ഒരു സംഭവം മതിയായിരിക്കും. പല പല
0: ഒരു മൊബൈലിലൂടെ നമ്മൾ ഒത്തിരി കടയിലൂടെ കയറി ഇങ്ങനെ ഇറങ്ങി
1: മൊബൈൽ ഷോപ്പിംഗ് പോണോ? പോകാം. നമുക്ക് കാർ എന്താണ് കോസ്മെറ്റിക് ഐറ്റംസ് മേടിക്കണോ? നമുക്ക് പോകാം. ഇല്ല, ഡ്രസ്സ് മേടിക്കണോ? അതും ചെയ്യാം. പിന്നെ ഡ്രസ്സിൽ തന്നെ നമുക്ക് എന്താണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ മേടിക്കണോ? അതല്ലെങ്കിൽ നമുക്ക് നല്ല നാടൻ ഡ്രസ്സുകൾ മേടിക്കണോ? അത് മേടിക്കാം. ഷൂസ് മേടിക്കണോ? ചെരുപ്പ് കടയിൽ പോകണ്ട, നമുക്ക് അതും അവിടെയുണ്ട്. ഫുഡ് മേടിക്കണോ? അതും ഉണ്ട് അല്ലേ. അങ്ങനെ എല്ലാം ഒരൊറ്റ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാര്യം. പക്ഷേ
0: ചില സമയത്തൊക്കെ നമുക്ക് പണി കിട്ടും അല്ലേ.
1: ആ ഒരു പക്ഷേതാണ് അവിടെ
0: ഞാൻ കേറി പറഞ്ഞല്ലേ.
1: അങ്ങനെ ഓൺലൈൻ ട്രാജഡികൾ അങ്ങനെ ഓൺലൈൻ
0: ട്രാജഡി ഉണ്ട്. ട്രാജഡി ഉണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ട് എന്റെ ട്രെയിനിങ് സമയത്ത് പഠിച്ചിറങ്ങി ട്രെയിനിങ് സമയത്ത് ഞാൻ ഇതവണക്ക് പൈസ ഇങ്ങനെ അന്ന് അതായത് നമുക്ക് വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ആവശ്യമുണ്ട് എന്നിരുന്നാൽ കൂടി വലിയ രീതിയിൽ ചോദ്യം വരുന്നില്ല. നിന്റെ ശമ്പളം എന്തിയടാ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല. അപ്പം നമ്മൾ അതിങ്ങനെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോൺ എടുക്കാൻ നോക്കി. അപ്പം അന്ന് നമുക്ക് ഈ ഓൺലൈനെ കുറിച്ചൊന്നും അറിയത്തില്ല, വലിയ രീതിയിൽ അറിയത്തില്ല. അന്ന് നമുക്ക് നമ്മുടെ ഈ ഫോണില്ല, ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടിയായിരുന്നു അന്ന് ഈ പൈസ സേവ് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇതുണക്ക് ഐഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അങ്ങനെ ഇതേപോലെ എടുക്കാനായിട്ട് നോക്കി. പക്ഷെ അത് വന്നത് അതായത് ഈ ഷിപ്പിംഗ് അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവമാണ്. അങ്ങനെ എടുക്കാൻ നോക്കിയതാ, പക്ഷെ സംഭവം പാളിപ്പോയി. വന്നപ്പം ചാത്തരായിരുന്നു. അതായത്
1: അല്ലല്ല
0: അങ്ങനെയൊന്നുമല്ല വന്നത്, അങ്ങനെയൊക്കെ അങ്ങനെ ആണെങ്കിലും ചില എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളും അങ്ങനെ അത്ര ഇതല്ല. ചിലതിനകത്തൊക്കെ നമുക്ക് പണി കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഇവര് പൈസ കൊടുത്തെങ്കിലേ നമുക്ക് ഈ സാധനം കിട്ടത്തുള്ളു. എന്നാ പൈസ തന്നിട്ട് നമുക്ക് റിട്ടേൺ അടിക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. പലർക്കും അങ്ങനെ പണിയെ കിട്ടും. ഈ ചില കൊറിയർ സർവീസുകാർക്ക് അറിയാവും. അന്നേരം അവർ പറയണം, ഇവിടെടാ നീ ഇത് ഉറപ്പാണോ, ഷുവറാണോ, നിനക്ക് വേണോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നീ നിങ്ങളൊന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഇത് നമുക്ക് വേണം, സാധനം കിട്ടി. ഞാൻ നോക്കിയപ്പം ക്യാമറ ഒക്കെ ഒരു വർഷത്തോട്ട് മൂലക്കോട്ടിരിക്കുന്നു ഫോട്ടോ എടുക്കാൻ വരുന്നത്. കൊടുത്തില്ല, വീട്ടിൽ തന്നെയുണ്ട്. ആ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ അമ്മ എപ്പോഴും പറയാം എന്റെ ഒരു ഐഫോൺ. അമ്മ മുറി ഇങ്ങനെ എന്തെങ്കിലും തൂക്കാനായിട്ടൊക്കെ വരിക, എന്നിങ്ങനെ നോക്കുക. അതിങ്ങനെ എന്റെ മേശം മോളിങ് ഇരിപ്പുണ്ട്.
1: അത്രയും രൂപ വെറുതെ പോയില്ലയോ? ആ രൂപയ്ക്ക് എന്തോരം ഏത്തപ്പഴം മേടിച്ച് പുഴുങ്ങി തിന്നാ.
0: ഓഹോ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കൊറേ സാധനങ്ങൾ നമ്മളങ്ങനെ ഉപയോഗമില്ലാത്ത കൊറേ സാധനങ്ങൾ അല്ലേ. എന്റെ തൊണ്ട പോയി. ഇല്ല, ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൂട്ടാറില്ല. വാങ്ങിച്ചു ആ ചില സമയങ്ങളിൽ. ഞാൻ ഇതവണ കസു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇങ്ങനെ ഒരു ഒരു ഇൻസ്ട്രുമെന്റ്. അത് ഇങ്ങനെ ഇങ്ങനെ വായിക്കുന്നത്. ആ അതല്ല, അതല്ല, അത് മൗത്ത് വർക്ക്. അതല്ല, ഇത് വേറെ സാധനം. അതായത് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ഒരു പാട്ടിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂര്യസന്തോഷം എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ പാടുന്നുണ്ട്. ഞാൻ
1: കാണിച്ചുതരാം,
0: മാമൻ കാണിച്ചു തരാം. അപ്പൊ ഈ സാധനമൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന പോലും ഇല്ല. അതാ ഞാൻ പറയാം, നമ്മള് ഈ 200-300 എന്നൊക്കെ ഉള്ള രീതി കാണുമ്പോ ഇത് കുറവാണല്ലോ എന്നും പറയും. നമ്മള് കൊറേ വാങ്ങിച്ചു കിട്ടും.
1: അതെന്താ പിന്നെ യൂസ് ചെയ്യാത്ത ആ പ്രോഡക്റ്റിന്റെ പ്രശ്നം കൊണ്ടാണ്?
0: അല്ലല്ല, നമ്മുടെ ഇൻട്രസ്റ്റ് ഇല്ല. അതല്ല ഗിത്താർ
1: വെറുതെ എന്തിനാ വേണ്ടി തിളക്കുന്ന സാമ്പാറിരിക്കുന്നു. അപ്പൊ ഈ ഓൺലൈൻ എന്താണ് ഷോപ്പിംഗ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ നമ്മളിപ്പം ഒന്നിനെ കുറച്ച് കാണുകയല്ല, നമ്മളിപ്പോ അല്ലാതെ എവിടെയും പോയി മേടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ട്രാജഡി ആകണമെന്ന് നമ്മൾ പറയാനും പറ്റത്തില്ല. എന്തിനും ഒരു നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ടല്ലോ.
0: അതുപോലെ
1: പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചീത്ത വശങ്ങളെ കുറിച്ചിട്ടാണ്.
0: അതിനെ കുറിച്ച് ആധികാരികപരമായിട്ട് സംസാരിക്കാൻ ഐശ്വര്യക്ക് ഒരുപാട്.
1: ഓൺലൈൻ ഷോപ്പിംഗിനെ
0: കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഐശ്വര്യക്ക് ഒരുപാടുണ്ടെന്ന്.
1: ആ ഉണ്ട്. ഞാൻ എപ്പോഴും ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വളരെ റെയറായിട്ട് മാത്രമാണ് ഒരു അറിവ് വെച്ചതിന് ശേഷം അങ്ങനെ പറയാം. അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയി മേടിക്കുന്ന ഒരു, ഇപ്പോഴും മേടിക്കും, പക്ഷെ എന്തോ ഒരു എനിക്കൊന്നും എത്രയാ. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഈ സൈസിന്റെ ഒക്കെ വെച്ചിട്ട്
0: എനിക്ക് പോയി മാക്സിമം വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്.
1: പക്ഷെ എന്തോ ഞാൻ ഇപ്പൊ മേടിക്കുന്നില്ല, മടിയായി, എനിക്കറിയില്ല.
0: ഞാൻ അങ്ങനെ എന്തോ വാങ്ങിക്കുന്നുണ്ട് ഓൺലൈനായിട്ട്, വലിയ രീതിയിൽ
1: ഞാൻ എല്ലാം ഓൺലൈനാണ് മേടിക്കുന്നത്.
0: പക്ഷെ നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ കടയിൽ കുറെ അലഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത കുറെ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ചിലപ്പം ഇതുപോലെ
1: എനിക്ക് കിട്ടി. ഞാൻ എന്തുണ്ടാ പോകുന്നത്, മടി,
0: മടിയാണ്,
1: അതാണ് മടി, കയറി ഇറങ്ങാനുള്ള മടി. അതുകൊണ്ട് അപ്പൊ ഇതാകുമ്പോ വീട്ടിലിരുന്ന് കാര്യം നടക്കുന്ന ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈൻ ഷോപ്പിന് ഒരുപാട് ട്രാജഡികൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, രസകരമായിട്ടുള്ള ട്രാജഡികൾ. നമുക്ക് രസകരവും അങ്ങനെ തീർത്തു പറയാനൊന്നും പറ്റത്തില്ല, അത് അനുഭവിച്ചവർക്ക് മാത്രമാണ്. ചേട്ടന്റെ ഐഫോൺ കുത്തിയിരുന്ന
0: തമാശക്ക് നോക്കുമ്പോ ഒരു വിഷമം. പക്ഷെ ആ വിഷമത്തിൽ നിന്ന് ഞാൻ പിന്നെ കുറെ കാര്യം, നമ്മൾ ഈ അനുഭവങ്ങളൊക്കെയാണല്ലോ നമുക്ക് പിന്നെ ഒരു തിരിച്ചറിവ് കിട്ടുന്നത്. ആ അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് പിന്നെ നമുക്ക് എവിടെയെങ്കിലും കയറി ഓൺലൈനായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കും, നമ്മൾ ആലോചിക്കും ഐഫോൺ ഇങ്ങനെ കണ്ണു കാണിക്കും.
1: ഐഫോൺ മേടിക്കാതെ
0: അങ്ങനെ അല്ല, അതുകൊണ്ടൊന്നുമല്ല, പൈസ ഇല്ലാത്തതുകൊണ്ടോ
1: മേടിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, ഓൺലൈൻ ട്രാജഡികളെ കുറിച്ചിട്ട് പറയാനുണ്ടായിരിക്കും. ഓൺലൈൻ ട്രാജഡി അങ്ങനെ എടുത്ത് പറയണോ നമുക്ക്? ഓൺലൈനിൽ നിങ്ങൾ സാധനം മേടിച്ചിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് നല്ലതുണ്ടായിരിക്കും, ചീത്തയുണ്ടായിരിക്കും അല്ലേ? അപ്പൊ അവിടെ ഇവിടെയും കൂടെ നമ്മൾ തട്ടി തട്ടി പോകും. അപ്പോ നമുക്ക് അതിനെ കുറിച്ചൊക്കെ പറയാം. എങ്ങനെയാണ്, കുറച്ചധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം മടങ്ങി എത്തിയാലോ?
0: അതെ.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

തെന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

ഇന്നുച്ചൊരു പച്ച കണകിട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും.

0: യെസ് വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സൺഡേ സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി നിതിനുണ്ണിയും
1: ആർജി ഐശ്വര്യമാണ്.
0: അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
1: നമ്മുടെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളിതിൽ സാധനമൊക്കെ വാങ്ങിച്ചിട്ട്
0: അതിനകത്ത് പണിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ ഷോപ്പിങ്ങിൽ തന്നെ ഒരുപാട് നല്ല നല്ല ട്രാജഡികൾ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് നല്ല നല്ല അനുഭവം എന്താണ് അവരുദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന എല്ലാത്തിനും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ ഓൺലൈൻ ഷോപ്പിങ്ങിന് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കും അല്ലേ?
1: അപ്പൊ
0: അതൊക്കെയാണ് നമ്മളിത് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ഈ സൈസൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട് അല്ലേ? പിന്നെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർക്കൊക്കെ ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ ചാത്തൻ സംഭവങ്ങളൊക്കെ കിട്ടി അല്ലേ?
1: അല്ല, ഞാൻ ഇവിടെ ഒരു പാട്ട് ഞാൻ സെർച്ച് ചെയ്തോണ്ടിരുന്നായിരുന്നു. പ്രേക്ഷകർക്ക് വേണ്ടി നമ്മള് നമ്മുടെ സംസാരം മാത്രം പോലെ നല്ല നല്ല പാട്ടുകളും നമ്മൾ വെച്ചു കൊടുക്കണ്ടേ?
0: ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ ഓണം വരുന്നുണ്ട്. അതിന് മുമ്പേ പുട്ട് കച്ചവടം തുടങ്ങി. പുട്ട് കച്ചവടം ശരിക്കും പുട്ട് കച്ചവടം എന്നാണോ പൂട്ട് കച്ചവടം എന്നാണ്? അങ്ങനെ
1: പുട്ട് കച്ചവടം, പുട്ട്
0: കച്ചവടം. അതെനിക്ക് പണ്ടുള്ളൊരു ഡൗട്ട്. ഓക്കെ, അതൊക്കെ പോക്കോട്ടെ. പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഐശ്വര്യ.
0: ആ പറഞ്ഞോളൂ.
2: പിന്നെ പിന്നെ ആരാ കൂടെ ഉള്ളത്?
0: നിതിൻ ഉണ്ട്.
2: നിതിൻ? ആ നിതിൻ. അപ്പൊ എനിയ ദാസിയുടെ നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും.
1: ഞങ്ങളുടെ നമസ്കാരം.
0: അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ? ഓൺലൈൻ ഷോപ്പിംഗ് ട്രാജഡി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതോ നല്ല അനുഭവങ്ങളാണോ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തപ്പോ ഉണ്ടായിട്ടുള്ളതൊക്കെ?
2: ഒരു പാട്ടുപാടി കൊണ്ട് തുടങ്ങാം.
0: ഓക്കെ, തുടങ്ങിക്കോളൂ.

0: ഹലോ.
1: ആ പറഞ്ഞു.
0: ഓൺലൈൻ ഷോപ്പ് നല്ലത് തന്നെയാണ്. ഒരു കാര്യം ഓർത്ത, അതായത് വീട്ടിൽ ഇരിക്കുന്നവർക്കും അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽ അറിയാവുന്നവർക്കും ഇതിന് ഓൺലൈൻ കഴുകി ബുക്ക് ചെയ്യുന്നവർക്കും എല്ലാം നല്ല കാര്യമാണ്. അതിന്റെ നല്ല വശമുണ്ട്, തിന്മയുള്ള
2: വശമുണ്ട്.
0: എന്റെ മക്കള് ചെയ്യാറുണ്ട്, ഞാൻ ഓൺലൈൻ ചെയ്യാറുണ്ട്. പക്ഷെ എന്നും പറഞ്ഞാൽ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അത്യാവശ്യം എനിക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എന്റെ മോനൊക്കെ ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതായത് ഷൂ ഒക്കെ ഓഫർ വരുമ്പോ, കമ്പനിയുടെ ഷൂ ഒക്കെ ഓഫർ വരികയുള്ള, അങ്ങനെ വരുമ്പോ അവര് സൈറ്റിൽ കയറി അത് കുറച്ച്, ഇപ്പൊ ഒരു 5000 രൂപയുടെ ഷൂ പെട്ടെന്ന് ഓഫർ ഇടാം 2500 എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് വാങ്ങിയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല കമ്പനി സാധനമായ നമുക്ക് 5 വർഷം ഉപയോഗിച്ചാൽ ലാഭം തന്നെ. അല്ല, ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞോട്ടെ, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിട്ടും ഉണ്ടായതും ഉണ്ട്. ചിലപ്പോ നമ്മള് നല്ല ടോപ്പുകളൊക്കെ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സൊക്കെ ടോപ്പുകൾ കണ്ട് അവര് ഓൺലൈൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ 3 എണ്ണം നല്ലതായിരിക്കും, 2 എണ്ണം കംപ്ലൈന്റും ആയിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ഓൺലൈനിലെ കാര്യങ്ങളെല്ലാം നല്ലതാണ്, നമുക്ക് ഒരിക്കലും പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാം അങ്ങനെ അല്ല. നമ്മള് ഷോപ്പിൽ പോയി സാധനം വാങ്ങിയാലും, ഇപ്പൊ നമ്മള് ഷോപ്പിൽ പോയി 3500 കൊടുത്തൊരു ചുരിദാർ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു, എനിക്കൊരു അനുഭവം പറ്റിയത് കാര്യം ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏറ്റവും വലിയ ഷോപ്പ് അല്ല നമ്മളത് വാങ്ങിയത്, ഏറ്റവും അറിയപ്പെടുന്ന തിരുവല്ലൊരു ഷോപ്പിൽ നിന്ന് നമ്മളത് വാങ്ങിയത്. വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ജസ്റ്റ് 2 മാസേ അത് ഉപയോഗിച്ചുള്ളൂ. അതായത് ഒരു സിൽക്കിന്റെ പോലത്തായിരുന്നു, ഇരിഞ്ഞുപോയി. പക്ഷെ പാന്റും ഒന്നും നിലനിന്നില്ല. പക്ഷെ ഞാൻ അതിന്റെ അതേ സെയിം തന്നെ വേറൊരു കടയിൽ, അത് നല്ല ക്വാളിറ്റി ഒന്നും അല്ല, ഒരു കുറഞ്ഞത് 750 രൂപയ്ക്ക് ഒരു ചുരിദാർ വാങ്ങി. അത് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് 5 വർഷം കൊണ്ട്. അപ്പം നമുക്ക് ഈ ക്വാളിറ്റി ഇതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലോത്ത് നമുക്ക് എത്ര ഡിഫക്റ്റ് ഉണ്ട്, അതിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് ഒന്നും നോക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഷോപ്പിലെ സാധനങ്ങളൊക്കെ നമുക്ക് പഴയതുപോലൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഒരു ഷോപ്പ് ചെയ്താലും ഒരു ഓൺലൈനിൽ ചെയ്താലും ഇതൊന്നും നമുക്ക് ഒരുപാട് ലാസ്റ്റിംഗ് ഇല്ല. ഇപ്പോഴത്തെ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഫുഡ് ഒഴിച്ച് ബാക്കി ഫുഡിലായാലും അതിനും നമുക്ക് ഒരുപാട് കംപ്ലൈൻസ് വരുന്നുണ്ട്. ഓൺലൈൻ ചെയ്യുന്നത്, ഓൺലൈനിൽ കൊണ്ടുള്ള ഫുഡുകളും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഇതിനെയൊന്നും തരണം ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഓൺലൈനിൽ വല്ലപ്പോഴൊക്കെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, അടുത്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമ്മുടെ സാഹചര്യമാണ്. പക്ഷെ നമുക്കത് പിന്നെ ഓൺലൈൻ ചെയ്യാതെ നമ്മുടെ ഹെൽത്ത്, ഈ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോൺ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഫോണിന് നല്ലതാണ്, ഓഫീസായാലും നമുക്ക് എല്ലാവരും സൈറ്റ് ആയാലും നമുക്ക് ഇപ്പൊ എന്തെങ്കിലും എല്ലാത്തിനും നമുക്ക് ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കറണ്ട് ചാർജ് അടയ്ക്കാൻ ഗൂഗിൾ പേ ചെയ്യാം, നമുക്കിപ്പോ അത്യാവശ്യം എവിടെയെങ്കിലും പോയി എമർജൻസി ആയിട്ട് ക്യാഷ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ട, നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ട് നമുക്ക് എവിടെയെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ഫോൺ വഴി ചെയ്യാം. അതൊക്കെ ഒരു വലിയ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ഫോണിനകത്തുണ്ട്, ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ. പക്ഷെ ഇതിന്റെ പറുഭാഗത്ത് തിന്മയുണ്ട്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു മകള്, ഇപ്പോഴല്ല ഒരു 5 വർഷം മുമ്പുള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, അവളൊരു ഫോൺ വേണ്ടി ഓർഡർ ചെയ്ത് 20,000 രൂപ 25,000 കണ്ട് കൊടുത്തൊരു ഫോൺ ഓർഡർ ചെയ്ത്. അപ്പൊ അതിനകത്തുള്ള ആ മിസ്റ്റേക്കുകൾ, അത് എത്ര സെറ്റപ്പായിട്ട് അവർ ആ സാധനം കൊണ്ടുവരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നത്. ഇതിപ്പോ എല്ലാ ശ്രദ്ധാക്കൾക്കും കേൾക്കട്ടെ. അപ്പൊ ഇത് ഞാൻ നിങ്ങൾ ഇന്നൊരു വെച്ച ഒരു സബ്ജക്ട് നല്ലതാണ്. ഓൺലൈൻ തട്ടിപ്പ് ഒരുപാട് നടക്കുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്, വക്കീലന്മാര്, അങ്ങനെ അങ്ങനെ എത്രയോ ആൾക്കാർക്ക് ഓൺലൈൻ ബിസിനസ്, ബാങ്കിന്റെ ക്യാഷുകളൊക്കെ 10,000,000 രൂപ നഷ്ടപ്പെട്ടവരുണ്ട് ഈ അടുത്ത സമയത്ത്. എല്ലാം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ അതിനകത്ത് ഈ ഇതിനകത്ത് ഈ ആപ്പിനകത്ത് വീഴുന്നത്. ഇങ്ങനെ ഇപ്പൊ ഒരു സംഭവം നടന്ന്, ഇപ്പോഴല്ല 5 വർഷത്തിന് മുമ്പ്, നമ്മളൊരു ഫോൺ ആവശ്യം, ഫോണിന് പറഞ്ഞ് അതിനൊരു ക്യാഷ് അടയ്ക്കാൻ പറഞ്ഞ്, നല്ല ക്യാഷൊക്കെ അടച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ഫോൺ വരുന്നെന്ന് പറഞ്ഞ് അന്നേരം അവിടെ ഓഫീസിൽ വന്ന്, ഇത് നമ്മളെ കൊരിയറായിട്ട് ഇങ്ങനെ വരുന്നതാണല്ലോ. അപ്പൊ അവിടുത്തെ എന്റെ പോസ്റ്റ്മാൻ, അവിടുത്തെ കുട്ടി എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവളിത് സംഭവം കണ്ടപ്പോഴേ പറഞ്ഞ്, നിങ്ങൾ ഇത് റിട്ടേൺ ചെയ്യും, ഒരു കാരണവശാലും നിങ്ങൾ ഇത് എടുക്കല്ല്, ഇത് ഭയങ്കര പറ്റിപ്പാ, നമുക്ക് ഈ പാക്കറ്റ് കാണുമ്പോഴേ അറിയാം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവരതിന് തയ്യാറായില്ല, അവര് തയ്യാറായില്ല. പക്ഷെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പോലും ആ കുട്ടി അതിന് തയ്യാറായില്ല. പിന്നെ പൊട്ടിച്ചു നോക്കിയപ്പം ചകിരിയൊക്കെ ഇല്ലേ, ചകിരി കച്ചിയൊക്കെ സെറ്റപ്പ് ചെയ്തത് നമുക്ക് കണ്ട ഫോണെന്ന് തോന്നത്തോളാം. നമ്മൾ കൈ പിടിക്കുമ്പോ അതിനകത്ത് ചെറിയ ചെറിയ സ്റ്റോണുകൾ, കല്ലുകളെല്ലാം വെച്ച് സെറ്റപ്പാക്കി ഫോണിന്റെ ഷേപ്പിനാക്കി അത് പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടിരുന്നു. പക്ഷെ 20,000 രൂപയും പോയി, ഫോണും കിട്ടിയില്ല.
2: ഫോണും കിട്ടിയില്ല, കംപ്ലൈന്റ് കൊടുക്കുന്നതും
0: അങ്ങനെ ഒരു അതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇനിയിപ്പോ എത്ര, ഏതൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല. ഈ ആപ്പുകളൊക്കെ ഭയങ്കര ഉണ്ടായിപ്പോയി. ഫോണിനകത്തൊക്കെ എത്ര എത്ര ആപ്പുകൾ പറ്റിക്കപ്പെടുന്നു, ഇത് എത്രയും കുട്ടികൾ മരിക്കുന്നു ഗെയിം കളിച്ച് ഈ അടുത്ത സമയത്ത്. അതെല്ലാം ഗവൺമെന്റ് അത് നിർത്തലാക്കി, ഒരുപാട് കുട്ടികളുടെ ഭാവിയൊക്കെ പോയി. ഇതിനു വേണ്ടി അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ട്, ഇതെല്ലാം ഫോൺ കൊണ്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓരോരുത്തർ വഞ്ചിക്കപ്പെടുന്ന ക്യാഷ് പോകുന്ന ബാങ്കില് പെട്ടെന്ന് നമ്പർ പിടിച്ചു വെക്കുന്ന, അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു, ഇതിനൊക്കെ ട്രാപ്പിൽ വരുന്നു. ഇപ്പൊ അതിനൊരു സന്ദേശം തന്നെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ ഫോണിലെ മന്ത്രിയുടെ ഗവൺമെന്റ് സന്ദേശം. നമ്മൾ ഫോൺ ചെയ്യുമ്പോ തന്നെ നിങ്ങൾ കബളിപ്പിക്കപ്പെടല്ലേ, ഇതാണ് പിന്നെ വിളിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം പബി കടന്ന് ഇതിനെയൊന്നും മനസ്സിലാക്കിയിട്ട് എത്ര കേട്ടിട്ടും കണ്ടിട്ടും പഠിച്ചിട്ടും പഠിക്കാത്ത എത്രയും ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ ഓൺലൈനിൽ ലോൺ എടുക്കുന്നു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഓൺലൈനിൽ പൈസ എടുത്തിട്ട് അവരവരെ ഭീഷണിപ്പെടുത്തി പലരും രണ്ടുപേരാണ് മരിച്ചത്. ഒരു കാര്യം,
2: ഓൺലൈൻ തട്ടിപ്പിലൊക്കെ പോയി പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുക.
0: ഓപ്ഷനാണ് ഇതെല്ലാം, തൊഴിലല്ല. നമ്മൾ ഈ ചുറ്റുപാടും ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ചുറ്റുപാടത്ത് എന്തായാലും ജീവിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ മരണം ചെന്ന് ഇരന്നു വാങ്ങല്ല ഒരിക്കലും. നമുക്ക് ഈശ്വരന് ഒരു ജീവിതം ദാനമായി തന്നിരിക്കുന്നതാ, അത് നമുക്കുള്ളത് കൊണ്ട് സന്തോഷിക്കുക, നമുക്കുള്ളത് കൊണ്ട് സംതൃപ്തരാകുക. മറ്റുള്ളവർ എന്തോ ചെയ്യുന്നു എടുക്കുന്നു, നമ്മൾ മറ്റുള്ളവർ സമ്പത്ത് ചെലവാക്കുന്നു, ഇതൊന്നും കണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഒരേ കാര്യങ്ങളുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുക. അധ്വാനിച്ച് നമ്മളെ കയ്യിൽ 10 കാശ് വന്ന് നമുക്ക് അതുകൊണ്ട് ആസ്വദിക്കാം. വേറെ ആളെ തട്ടിപ്പ് ഇരയാക്കി അവരുടെ പൈസ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല. നമ്മൾ സമൂഹത്തിന്റെ പേ ചേ വളരെ അഭിമാനമുള്ള ഒരു മനുഷ്യനെ ഇതിനൊന്നും ഇറങ്ങിത്തിരിക്കത്തില്ല. ഒരാളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും പോകത്തില്ല. അതിൽ 100-ൽ 2-3% ആൾക്കാരേ ഉള്ളു ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യുന്നത്.
2: നമുക്ക് പറയാം അങ്ങനെ ആരും ഓൺലൈൻ ഷോപ്പിംഗ് തട്ടിപ്പിലൊക്കെ
0: ഫോൺ ഇപ്പോഴത്തെ ലൊക്കേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് ഫോൺ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ്, ഫോൺ നല്ലതാണ്.
1: അല്ല, അതിന് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും ഫോണല്ലേ.
0: ഫോൺ നല്ലതാണ്, ഫോൺ നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നല്ലത് മാത്രമേ തരത്തുള്ളൂ. പക്ഷെ നമ്മൾ വേറൊരു സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കുട്ടികളായാലും വലിയവരായാലും ഫോൺ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് ഒരു ഫോൺ ചെയ്ത ഒരാൾ വഴി കൂടെ വന്ന് ഒരു വണ്ടി ഏതോ ഒരു യാദൃശ്ചികമായി വന്ന് തട്ടി കുഞ്ഞു താഴെ വീണ് ആ സ്ത്രീ റോഡിൽ കൂടെ ഫോൺ ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇപ്പൊ ഒരു സിസ്റ്റം കൂടിയുണ്ട്, ഈ ബൈക്കെല്ലാം വെച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ച് അതിന്റെ സെറ്റപ്പിൽ ഫോണിൽ വെച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്ന എത്രയും ആൾക്കാരുണ്ട്. ഫോൺ ആരും കാണത്ത പോലെ ഇവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഇവര് ഫോണിനകത്താണ് വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ.
1: അങ്ങനെ വിചാരിക്കട്ടോ, ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ട് പോകുന്ന ഒരാളാ.
0: ഞാനിപ്പോ ഒറ്റയ്ക്ക് സംസാരിക്കണ്ട, എനിക്ക് പെൻഷൻ കൂടുമ്പോ ഞാൻ പറയും എന്താ ഇങ്ങനെ എന്താ അങ്ങനെ എന്നൊക്കെ. ഞാൻ സ്വയം സമ്പത്തിയാ, എനിക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ സ്വയം എന്നോട് തന്നെ സംസാരിച്ച് അത് ഞാൻ ക്ലിയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോ എന്റെ മോളും അതേപോലെ തന്നെ ദേഷ്യം വരുമ്പോ ഞാൻ തന്നെ സംസാരിക്കും, സങ്കടം വന്നാലും തന്നെ സംസാരിക്കും, സന്തോഷം വന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് ഇത് നല്ല സന്തോഷമാണെന്നും പറഞ്ഞ് ഞാൻ സ്വയം സംസാരിച്ച് അങ്ങനെ സ്വയം സംസാരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ, അതിൽ ഞാനും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ
2: കണ്ടെത്തുന്നത്.
0: ആയിരിക്കട്ടെ എല്ലാവർക്കും. നമ്മുടെ റോഡിൽ റേഡിയോ നമ്മൾ സുസ്മിതയെ കേൾക്കുന്നില്ല, പിന്നെ അനിയത്തിനെ ഒന്നും കേൾക്കുന്നില്ല. ആകെ കേൾക്കുന്ന നമ്മളെ സ്വാതി. ഇപ്പൊ നമ്മൾ ബുധനാഴ്ച ദിവസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്വാതി കേൾക്കാറുണ്ട്. മറ്റുള്ള ശബ്ദങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കേറുന്നില്ല.
1: ഞങ്ങളുടെ ശബ്ദം കേറുന്നില്ലേ
0: നിങ്ങളുടെ? തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ മക്കളാണ്. നിങ്ങളുടെ ശബ്ദം എന്റെ ഹൃദയത്തിലേക്ക് ധനിയുടെ ശബ്ദം. എല്ലാ കുട്ടികൾ ഇന്ന് എന്റെ കുട്ടികൾക്കും നല്ല ദിവസമായിരിക്കട്ടെ. റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോയിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു.
2: അപ്പോ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. പക്ഷെ വീണ്ടും നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം അല്ലേ?
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2

0: ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
3: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: നമ്മൾ വീണ്ടും തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും ആർജെ
1: നിതിനുണ്ണി
0: വേണ്ട, എനിക്ക് നിതിൻ മതി.
1: ഐശ്വര്യെ,
0: ഐശ്വര്യ പറഞ്ഞല്ലോ, ഐശ്വര്യ ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് ഇവിടെ വരാൻ വേണ്ടി അത് രാവിലെ എഴുന്നേറ്റു എന്ന് പറഞ്ഞു. ആ അപ്പോൾ എത്ര മണിക്കായിരിക്കും ഐശ്വര്യ എഴുന്നേറ്റത്?
1: ഞാൻ എണ്ണിക്കുന്നത് ഇന്ന് ഇവിടെ ലൈവ് ഉള്ളത് കൊണ്ട് 6 മണിക്ക് അലാറം അടിച്ച്, അത് അതിന് മുമ്പേ 5 മണിക്ക് വെച്ച്, 5:30 അടിച്ചു, അതെല്ലാം ഓഫ് ചെയ്ത് 6:45 6:15 ഇന്ന് എണ്ണിട്ട് അവിടെ തെക്ക് വടക്ക് നോക്കി നടന്ന് പിന്നാണ് വരുന്നത്.
0: ഓക്കെ, എത്ര മണിയാകുമ്പോ ഐശ്വര്യയുടെ ആ ഒരു ഭാഗത്ത് സൂര്യൻ ഇങ്ങനെ ഉദിക്കുമെന്നറിയോ?
1: സൂര്യൻ ഉദിച്ചു വരുന്നതോ എനിക്കതൊന്നും അറിയില്ല.
0: ഓക്കെ, അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതെവിടാന്നറിയോ? അതെന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ അഞ്ചൻ എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്, ടോങ് വാലി എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് അവിടെ ഏകദേശം ഒരു 3:30 ആകുമ്പോ, 3:30 ആകുമ്പോഴത്തേന് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ അവിടെ പതിക്കും എന്നാണ്
1: പറയുന്നത്. ആണല്ലേ,
0: 1999 അതായത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് സൂര്യോദയം കാണുന്ന സ്ഥലമായിട്ട് ടോങ് വാലിയെ ചിലപ്പോ മാറ്റം കാണും. കാരണം ചില സമയങ്ങളിലൊക്കെ ഈ മൂടൽ മഞ്ഞ് അങ്ങനെ മഞ്ഞൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ താമസിക്കും. എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായിട്ട് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം അതാണ്. നല്ല കാണാൻ, നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നും കൂടാണ് പറയുന്നത്.
1: അവിടെയുള്ള ആളുകൾക്ക് അപ്പൊ രാവിലെ എണീക്കേണ്ടി വരുമല്ലോ
0: 3 മണിയാകുമ്പോഴേക്കും.
1: നമുക്കിവിടെ 6 മണിയാകുമ്പോഴല്ലേ
0: എണീക്കേണ്ടി വരത്തുള്ളൂ.
1: അവിടെ വെട്ടം വീഴുമ്പം രാവിലെ ആയെന്നും പറഞ്ഞ് എണീറ്റ് ജോലിക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥ നനച്ചു
0: വെക്കും. പക്ഷെ ഇച്ചിരി എനിക്ക് തോന്നുന്നു രാവിലെ എഴുന്നേക്കും നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആവും പല കാര്യങ്ങളും.
1: സമയത്തുള്ളൊരു മടുപ്പ് ഉണ്ടാവില്ലോ? എന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് രാവിലെ
0: ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് കയറി പറഞ്ഞല്ല, ഈ നമ്മള് രാവിലെ ആകുമ്പോഴേ ഈ ഗുരുത്വാകർഷണം ഇച്ചിരി കൂടുതലാ, കട്ടിലെ എഴുന്നേക്കാറുള്ള പൊങ്ങത്തില്ല അങ്ങോട്ട്.
1: എനിക്കത് എപ്പോഴും ഉണ്ട് ഗുരുത്വാകർഷണം, എവിടെയെങ്കിലും കൊണ്ടിരുത്തിക്കാതെ അവിടെ ഇരിക്കണം തോന്നുന്നു. അങ്ങനെ ഒരു ഗുരുത്വാകർഷണം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ പറയാം, അപ്പൊ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ഗുരുത്വാകർഷണം കൂടുതൽ കേട്ടിട്ടാണോ എന്നറിയില്ല. ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ് മക്കാരെ.
0: ഗുഡ് മോർണിംഗ്, ആരാണ് സംസാരിക്കുന്നത്? പുഷ്പവല്ലിയമ്മേ, പേരൊക്കെ തെറ്റി പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു.
1: സുഖമായിട്ടിരിക്കുന്നു അമ്മേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്തുവാന്ന് പറയട്ടെ. നമ്മളിപ്പോ ഫോൺ വഴി ഒരുപാട് അമ്മ ഓൺലൈൻ ആണോ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഇപ്പം, അതോ നമ്മളുടെ കടകളിലൊക്കെ പോയി മേടിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: പിന്നെ അവര് ഓൺലൈൻ ആയിട്ടൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പൊ അവര് അതിനകത്ത് പിന്നെ മോശമായിട്ടുള്ള സാധനങ്ങൾ, നമ്മള് കാണിക്കുന്ന സാധനങ്ങൾ കിട്ടണമെന്നില്ല, അവര് അതിന് വേറെ എന്തെങ്കിലും ചേഞ്ച് ചെയ്തൊക്കെ തരുന്നതും ഉണ്ട്.
1: അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
2: ഒട്ടു വളരെ ഈ പിള്ളേർക്ക് ഈ മാലയും വിളയൊക്കെ വാങ്ങിക്കുന്ന സമയത്തേ വാങ്ങിച്ച് നമ്മള് ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന സാധനം അല്ല കിട്ടിയത്, പിന്നെ അത് തിരിച്ച് നമ്മള് കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ പിള്ളേര് നമ്മക്ക് പിള്ളേര് ഈ ഓൺലൈനൊക്കെ ഉള്ള സാരികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാരികളൊക്കെ കാണുമ്പോൾ ചോദിക്കും, ഇത് വേണോ അമ്മയ്ക്ക്
1: പക്ഷെ അതില് കാണുന്നതൊന്നും വരുന്നത് മറ്റൊന്നും ആയിരിക്കും. അങ്ങനെ അല്ലേ
2: അമ്മ ചോദിക്കുക? അന്നേരം ഞാൻ പറയാം, എനിക്ക് എന്തിനുള്ള സാരിയൊക്കെ അമ്മയ്ക്ക് ആവശ്യം പോലെ ഉണ്ടല്ലോ, നിങ്ങള് കൊണ്ടുതരുന്ന
1: അതാണ് കേട്ടോ. പിന്നെ ചിലതൊക്കെ അങ്ങനെ കറക്റ്റ് ആകാറുണ്ട്.
2: ജലത്തിൽ കിട്ടുന്നത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് പിന്നെ കൊച്ചു എന്റെ ഒരു ഒരു കുഞ്ഞിന് മോടെ കുഞ്ഞിന് ഒരു ഷർട്ടും പിന്നെ കുഞ്ഞ് ഒന്നാം ബർത്ത്ഡേ കയറി നല്ല കണ്ടുകൊണ്ട് വാങ്ങിക്കാൻ ഓർഡർ ചെയ്തു. പക്ഷെ അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്ത് നല്ലതായിരുന്നു. അത് ഭംഗി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ളത് കിട്ടും
1: ആണല്ലേ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ചില ഇപ്പൊ എല്ലാ ഓൺലൈൻ ഷോപ്പിങ്ങും ഭയങ്കര ബോറല്ല, പക്ഷെ എല്ലാം അത്ര നല്ലതായി വരണമെന്നില്ല, പക്ഷെ കിട്ടും. അതൊക്കെ നമ്മുടെ ലക്ക് അനുസരിച്ച്.
0: ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കളർ നോക്കി എടുക്കുമ്പോൾ ആ കളർ തന്നെ
1: കിട്ടും. ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന എന്താണെന്നറിയോ, നമ്മൾ ഓൺലൈൻ ആയിട്ട് മേടിക്കുന്ന സമയത്ത് റിവ്യൂ ഇടാനും ഞാൻ പറയും. ഞാൻ മാക്സിമം ഒന്നുമില്ലെങ്കിൽ ആ ഒരു റിവ്യൂ നോക്കി നമുക്ക് മേടിക്കാൻ പറ്റുമല്ലോ. ആ ഒരു സ്റ്റാർ നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ഒരു ഡ്രസ്
0: നമുക്ക് ആ സാധനത്തിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയാം.
2: കൊടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ്. പേരെന്താണ്?
0: ആരാണ് സംസാരിക്കുന്നത്?
1: വേദ.
0: വേദ എത്രല്ലാ പഠിക്കുന്നേ? രണ്ടില്. ഓക്കെ വേദ.
1: ഓക്കെ അപ്പൊ കുഞ്ഞു പാട്ട് പാടിക്കോ, കേക്കട്ടെ.
2: നമ്മുടെ
0: കൊള്ളായിരുന്നു കേട്ടോ.
1: ഹലോ, സുഖായിട്ടിരിക്കുന്ന കുഞ്ഞ്?
0: കാപ്പിയോ കുടിച്ചോ രാവിലെ?
1: ചേച്ചി
0: അല്ല, ആന്റി ആന്റി ആന്റി ആന്റി.
1: ഓക്കെ ആന്റി ആന്റി ആന്റി ആന്റിക്ക് സുഖായിട്ടിരിക്കുന്നു.
0: ആ ചേട്ടൻ സുഖം.
1: പകച്ചുപോയി ഒരു നേരം കണ്ട്. ഓക്കെ മോളെ സുഖായിട്ടിരിക്കുന്നു.
0: മോൾ കാപ്പി കുടിച്ചോ?
1: തിന്നോ?
0: കഴിച്ചു. ആ
1: ഓക്കെ മോളെ.
0: ഐശ്വര്യ ഒരു നിമിഷം ഒന്നില്ലാണ്ടായി.
1: അങ്ങനെ ഇല്ലാതായി.
0: അതൊന്നും കാര്യമില്ല. ശരിയാ, ഇതിപ്പോ തുടക്കമല്ലേ, കേട്ട്
1: പഠിക്കൂന്ന്
0: പറയാം. സെൽഫി സ്കൂളിൽ പോയപ്പോഴേ ഞാൻ ഇതേപോലെ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഒരു
1: ഒരു കാര്യങ്ങളെ പറഞ്ഞിട്ട്, ഏതോ ഒരു മീരാജാസ്മിൻ ഒരു സിനിമയുണ്ട്, ആന്റി ഇങ്ങനെ വിളിക്കുന്നതിന് കൊച്ചുങ്ങളെ പെച്ചുന്നേ. ഞാനിപ്പോ കുഞ്ഞിന്റെ അങ്ങനെ വെച്ചിട്ട് പറഞ്ഞല്ലോ കേട്ടോ. ഞാനിപ്പോ പെട്ടെന്ന് ഫണ്ണായിട്ട് പറഞ്ഞത് ഈ ആന്റി നിന്ന് പെട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ആ ഒരു സീന, ആ സിനിമയുടെ സീന ഓർമ്മ വന്നേ. മീരാജാസ്മിന്റെ ഒരു സിനിമയുണ്ട്, അതിൽ ആന്റി എന്ന് വിളിക്കുന്ന സമയത്ത് അവള് പറയും ആന്റി അല്ല ചേച്ചി. അപ്പൊ പിന്നെയും പറയും ആ കൊച്ചുണ്ണു പറയും ആന്റി അമ്മ എങ്ങോട്ട് പോയത്? അപ്പൊ ചോദിക്കും ആന്റി അല്ലെന്ന് പറഞ്ഞിട്ട് ഒരു പിച്ചം കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ വഴക്കിടുന്നൊരു സീനുണ്ട് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞ ശരിയാണ്.
0: ഞാൻ ഇതേപോലെ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുക, എന്താ നോക്കാം മുകളിൽ ഇങ്ങനെ കുറെ അമ്മരി ജനലിന്റെ മുകളിൽ ഇങ്ങനെ ഇപ്പോണ്ട് ഞാൻ പുറമോട്ടൊക്കെ തിരിഞ്ഞു നോക്കി. അപ്പൊ അതൊക്കെ ഞാൻ സത്യം മനസ്സിലാക്കിയത് എന്നെ തന്നെയാണ് വിളിച്ചതെന്ന്. പക്ഷെ നമ്മള് മനസ്സിലാക്കണം, നമുക്ക് അത്രയും പ്രായമായി.
1: എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അതായത് ഞാൻ എന്റെ മനസ്സിൽ സീരിയസ്ലി, ഞാൻ എപ്പോഴും എനിക്ക് 12 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരാളായിട്ട് എനിക്ക് എന്നെ കാണാൻ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാനോ വല്ലയ്യ, ഞാൻ ഇങ്ങനെ ആയി പോയി.
0: അതിന്റെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പ്രധാന കാരണം നമ്മുടെ അച്ഛനും അമ്മയാണ്. നമ്മളെത്ര വളർന്നാലും അവർക്ക് നമ്മൾ കൊച്ചു പിള്ളേരായിട്ടേ തോന്നത്തുള്ളൂ.
1: പിന്നെ എന്റെ സർക്കിളിലുള്ള എല്ലാവരും ആണെന്ന് പറയും ഞാനിങ്ങനെ ആവാൻ. കാര്യം എന്താണെന്നറിയോ, എന്നെക്കാട്ടി ഇളയ കുട്ടികളുണ്ടെങ്കിലും അവർ എന്നെ കാണുന്ന ഒരു, എന്റെ കസിൻസൊക്കെ അങ്ങനെയാണ് കേട്ടോ. എന്റെ കസിൻസ് ആയാലും പിന്നെ എനിക്ക് വേറെ കുറച്ച്, ഇപ്പൊ എനിക്കൊരു ഇപ്പൊ ഒരു അനിയത്തെ കിട്ടിയിട്ടുണ്ട്. കാര്യം എനിക്ക് ചേട്ടനാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ കസിനായിട്ട് കുറച്ച് അനിയത്തിമാരുണ്ട്. പക്ഷെ അവളുമാരനെ കാണുന്നത് അവരുടെ അനിയത്തിയായിട്ടാ കാണുന്നത്. പിന്നിപ്പോ എനിക്ക് വേറൊരു സ്റ്റാർഫോർഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു അനിയത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ഇപ്പോൾ ഹായ് അയച്ച്. ഭയങ്കര ക്യൂട്ടാണ് അവള്. കാര്യം എനിക്കെപ്പോഴും ഞാനിങ്ങനെ എന്താണ് അവളുടെ അനിയത്തിയാണോ ഞാൻ എനിക്ക് തോന്നിപ്പോകും. കാര്യം ഇപ്പൊ ആ കുട്ടി 8 പഠിക്കുന്നേ ഉള്ളൂ, ഇപ്പൊ 9 ഒൻപതിനായി ഇപ്പൊ അവള്. പക്ഷെ അവള് ഇത്രയും പ്രായമായിട്ടുള്ള എന്റെ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്നു. എന്റെ സോരയൊക്കെ മാറുന്ന സമയത്ത് ചേച്ചിക്ക് പനിയാണോ ചേച്ചി, അവള് ഇഞ്ചിയൊക്കെ വെള്ളമായിട്ട് കുടിക്കണേ, സ്ട്രെസ് എടുത്ത് മേടിച്ച് കഴിക്കണേ, വോയിസ് ഒക്കെ നേരെ ആകാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട്. അപ്പോ എന്റെ ചുറ്റിനുള്ളവരാണെന്ന് തോന്നുന്നു എന്നെ ഇങ്ങനെ ആന്റി വൈബ് ആക്കാതിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും മറ്റൊരു കോൾ കൂടി ഉണ്ട്, അവരേക്ക് പോകാം. ഹലോ.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
3: ഞാനേ എട്ട് വർഷം കൊണ്ട് റേഡിയോ കേൾക്കുക. പക്ഷെ ആദ്യമായിട്ടാണ് നിങ്ങളുടെ പരിപാടി വിളിക്കുന്നത്. ഇപ്പം എന്തോ അശ്വര്യ കൂട്ടിരിക്കുന്ന ആരാ?
0: ഐശ്വര്യയുടെ
3: വിഷമം.
1: ഞാൻ ആ സത്യം അംഗീകരിക്കത്തില്ല.
3: ആ കുട്ടി ഒരു നഗ്ന സത്യം തുറന്നു പറഞ്ഞല്ലേ
1: ഉള്ളത്.
3: അതിനകത്തൊന്നും കാര്യമില്ല മോളാ. ഞാന് രണ്ടു വയസ്സ് കൂട്ടി എല്ലാവരോടും പറയത്തുള്ളൂ. എനിക്ക് ചെറുപ്പക്കാരായിട്ട് കാണുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടം വയസ്സെന്നവരായിട്ട്
0: കാണുന്നതിനെക്കാട്ടും
3: മൂത്തവരൊക്കെ എത്താൻ ഞാൻ
1: അത് അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷം. സത്യം പറയട്ടെ, ഞാൻ എന്നോട് ആര് ചോദിച്ചാലും ഒരു വയസ്സ് കുറച്ചാ പറയുന്നത്. അങ്ങനെയാണ്
3: ഞാൻ എപ്പോഴും പറയുന്നത്. എന്നെ വയസ്സെന്നവരായിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് വയസ്സെന്ന ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും പറയും.
0: എനിക്കും അങ്ങനെ ഇഷ്ടം കേട്ടോ.
3: കാരണം ചെറുപറയം നമുക്ക് നമ്മളെ മോശം ഒന്നും പറയാതിരുന്നാ മതി. അതേ ഉള്ളൂ. വിളിക്കാത്ത
0: കാര്യമില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുക.
1: അപ്പൊ നമ്മളെ വിളിച്ച സമയ സ്ഥിതിക്ക് നമ്മളെ ടോപ്പിക്കൂടെ പറഞ്ഞിട്ട് ഇവിടുന്ന്
0: പോയാ മതി.
1: ഓൺലൈൻ ഷോപ്പിംഗ് ട്രാജഡികൾ സംഭവിച്ചു.
3: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അർത്ഥം
0: പറഞ്ഞു.
3: കാരണം ഞാന് ഇങ്ങനെയുള്ള അർത്ഥങ്ങളിലൊന്നും ചാടാത്ത ഒരാളായിരുന്നു. കരുനാഗപ്പള്ളി ഫേമസ് ആയിട്ടുള്ള കടയുടെ ഇത് കണ്ടോണ്ട് ഞാന്
0: വേണ്ടി
3: ഞാൻ ഇത് ചെയ്തതാ, ഓൺലൈനിൽ ചെയ്തതാ. പക്ഷെ അത് കേട്ടായിരുന്നു. എനിക്ക് അബദ്ധം പറ്റി പോയി. ഇപ്പൊ മൂന്നാല് മാസമാണക്കം ഇതുവരെയും നമ്മള് പൈസ എല്ലാം അടച്ച് അവര് വേറെ എന്തോ കപ്പലിന്റെ ഷിപ്പിന്റെ ചാർജ്
0: കൂടെ
3: അങ്ങനെ കൊടുത്തപ്പോ അങ്ങനെ അവര് മെസ്സേജ് അയച്ചപ്പോ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള ആയിരിക്കുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ പൈസ അയച്ചു കൊടുത്ത് പിന്നെ കിട്ടട്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ മൂന്നാല് മാസമാണെങ്കിലും ഇതുവരെയും ആ സാധനം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഫേസ്ബുക്കിനകത്തെല്ലാം ഇത് കാണുമ്പം കേക്കാണെന്ന് പറഞ്ഞ് ഞാൻ കമന്റ് ഇടാറുണ്ട്. കാരണം ആർക്കും അവസരം പറ്റരുതെന്ന്.
0: കഴിവതും ഫേസ്ബുക്കിനകത്ത് അങ്ങനെയൊക്കെ കയറി എടുക്കുന്നത് ഇച്ചിരി കുഴപ്പമാ. അങ്ങനെ താടി വരുന്നത്
3: ഭയങ്കര കട്ടിപ്പാട്ട് വന്നിരിക്കുക. അതിപ്പോ വലിയൊരു ഇതായിട്ട് വന്നിരിക്കുക. അപ്പൊ ഞാൻ പിന്നെ ഇതുവരെ എന്റെ മോളെ അടുത്ത് നോക്കുന്നു. മിസ്സാക്കിയത് അബദ്ധം പറ്റാത്ത എന്തോ പറ്റിയെന്ന് അത് ഏത് പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റുമെന്ന്
0: പറഞ്ഞിട്ട് നമുക്ക് ഒരു അബദ്ധം പറ്റി.
1: ചില കാര്യങ്ങളൊക്കെ അബദ്ധം പറ്റി നമുക്ക് പിന്നീട് എടുത്ത് ചാടാതിരിക്കാനുള്ള വലിയൊരു ഇതല്ലേ അല്ലേ?
3: അതെ, അത് നമുക്കൊരു പാഠമാണ്. അനുഭവങ്ങളാണല്ലോ നമുക്ക് പാഠമാവുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചില്ല, ഇനി നമുക്ക് അബദ്ധം പറ്റത്തില്ല. കൈതാപ്പള്ളി പോയി നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ കളറ് കണ്ടോണ്ടാ ഞാൻ ബുക്ക് ചെയ്ത് ഇത് ചെയ്തത്. കാരണം നല്ല ആ കളറ് കണ്ടപ്പോ മോക്ക് മോട്ടർ എടുത്ത് വെച്ചപ്പോ അവള് പറഞ്ഞു ഇന്ന കളർ ഇത് കളറ് നല്ല എടുക്ക അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോ അത് തീർന്നു പോകല്ലോ എന്ന് വിചാരിച്ച് അബദ്ധം പറ്റി ചെയ്തത്.
0: ഇനി ബുക്ക് ചെയ്യുമ്പോ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കിയിട്ടൊക്കെ അല്ലേ?
1: ഇനി എടുക്കാൻ പോകത്തില്ലെന്ന്. അങ്ങനെയാണോ? ഒരിക്കലും നമുക്ക് ഒരു അബദ്ധം പറ്റി ഇങ്ങനത്തെ
3: ഓൺലൈൻ വഴി ഇനി ഡ്രസ്സുകളെ നമ്മൾ ബുക്ക് ചെയ്യത്തില്ല.
0: ഞാനും അങ്ങനെ ചെയ്യുന്നില്ല, കാരണം എനിക്ക് പറ്റത്തില്ല.
3: തൊട്ടടുത്തുള്ള കടകളുണ്ടല്ലോ, തൊട്ടടുത്തുള്ള കരുനാപ്പുള്ള കട്ട ആണെന്ന് പറഞ്ഞ് ഞാൻ നമ്മള് ചെയ്തത്. അതിന്റെയാണ് അവര് തിരിച്ചിട്ടുള്ളത്. പക്ഷെ അതാണല്ലോ ഞാൻ നമ്മൾ ചെയ്തത്. ഫേമസ് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള കട, പേര് പറയുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ഒരു കടയാ. പക്ഷെ അതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അത് ഫേക്കാന്നുള്ളത് പിന്നെ പലരും ഇങ്ങനെ ഫേക്ക് ഫേക്ക് എഴുതിയിട്ട് അവര് തന്നെ പറയുന്നുണ്ടായിരുന്നു പരസ്യത്തിൽ. അതായത് ഇതിന്റെ ഫേക്ക് ഇത് വരുന്നുണ്ട്, നിങ്ങൾ അബദ്ധത്തിച്ചെന്ന് ചാട് എഴുതെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അതൊട്ടും
0: അറിഞ്ഞില്ല.
3: പക്ഷെ ഇന്നത്തെ പറ്റിയപ്പോ മനസ്സിലായി അത് ഫേക്കാണെന്നുള്ളത്.
1: എന്തായാലും ഇന്നത്തെ ദിവസമൊക്കെ നല്ലൊരു ദിവസമാണ് കേട്ടോ.
3: നിങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു. ശരി.
1: അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചായിരുന്നു?
0: നമ്മൾ പറഞ്ഞു വന്നത് ഇതിനെ കുറിച്ചൊക്കെ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ ഈ പലപ്പോഴും ഫേസ്ബുക്കിനകത്തൊക്കെ വരുന്നത് ചിലത് അങ്ങ് വിശ്വസിക്കാൻ ഒക്കത്തില്ല. എല്ലാം അല്ല, എന്നാ
1: ഇൻസ്റ്റയിലൊക്കെ
0: അത് നമുക്ക് ജെന്യുവിൻ ആണോ നമ്മൾ ഓക്കെ മെസ്സേജ് അയക്കുക. മലയാളികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കുക ചേട്ടാ ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ
1: വെരിഫിക്കേഷൻ ചെയ്യുക.
0: അതെ, എല്ലാ കാര്യത്തിനും നമ്മള് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ തിരക്ക് നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ.
1: ശരി, നമ്മൾ ഡബിൾ വെരിഫിക്കേഷൻ ചെയ്യും. ഞാൻ അതുകൊണ്ട് ചെയ്യുന്ന എന്താ പറയുക, ക്യാഷ് റിവ്യൂ നോക്കും. എനിക്ക് ഞാൻ എപ്പോഴും സ്ഥിരം ഓൺലൈൻ
0: റിവ്യൂടെ കാര്യം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വരെ ഞാൻ റിവ്യൂ ഇടുന്ന ഒരാളാ. ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് ഞാൻ പോയിടും. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് അവിടെ കുറെ സമയം
1: എടുക്കുകയാണ് നമ്മളുടെ ആർജെ നിതിൻ ഉണ്ണി അല്ലേ.
0: അതെ, എവിടെങ്കിലും മെസ്സേജ് കാണാതെ എവിടെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ അത് എന്റെ ആയിരിക്കും.
1: അത് നല്ല കാര്യമാണ് ചേട്ടാ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കത് അറിയും. നമ്മൾ ഈ റിവ്യൂ
0: അല്ല, ഞാൻ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇതിനകത്ത് ഗൂഗിൾ മാപ്പിനകത്ത് ഞാൻ ഇട്ട്, പക്ഷെ അവിടെ പിറ്റേ ക്ലീൻ ചെയ്തു. ആ, ഞാൻ പിന്നെ പോയപ്പോ അവിടെ ക്ലീൻ, കാരണം ഞാൻ പഠിക്കുന്ന
1: സമയത്ത്
0: കാരണം നമുക്ക് അവിടെ നിൽക്കാറില്ല. കാരണം പിള്ളേര് വരുന്നത് എത്രയോ പിള്ളേർ അവിടെ പഠിക്കാൻ വരുന്നത്, അവിടെ ആണെങ്കിൽ യൂറിന്റെ ഭയങ്കര സ്മെല്ലായിരുന്നു. ചിലപ്പോ അവിടെ രാത്രി അങ്ങനെ ആള് ഇല്ലാത്തോണ്ടായിരിക്കും. അവർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വലിയ ബസ് സ്റ്റാൻഡ് ഒന്നും അല്ല, എന്നിരുന്നാ കൂടി ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോ അത്യാവശ്യം അവിടെ ആളുണ്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരാളുണ്ട്.
1: അപ്പം ഇതുപോലെ തന്നെ നമ്മള് എല്ലാത്തിലും നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയുക. അപ്പൊ നമുക്കിപ്പോ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ ആണെങ്കിലും അത് കൊള്ളത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന്റെ റിവ്യൂ അപ്പൊ കൊടുക്കാം.
0: നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം, പറയേണ്ട കാര്യങ്ങൾ പറയണം.
1: അത് നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉറപ്പായിട്ടും അതൊരു ഗുണം ചെയ്യും അല്ലെ, ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഗുണം ചെയ്യും. അപ്പൊ എന്താണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സമയങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ വീണ്ടും കുറച്ച് പാട്ടുകൾ കേൾക്കുക. അപ്പൊ ഏത് പാട്ടാണ് ഇനി അടുത്തതായിട്ട് പോകാനുള്ളത്?
0: അടുത്ത് നമുക്ക് നമ്മുടെ
1: നമ്മുടെ
0: നിങ്ങൾ പാട്ട് കേട്ടു അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും.
1: ഓക്കേ, സെറ്റ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ലോ ട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കട്ടാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഹലോ, നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 സാറ്റർഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് ആർജെ ഐശ്വര്യയും ആർജെ നിധിനുമാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അല്ലേ?
1: അപ്പോൾ ഒരുപാട് കോൾസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളുടെ സമയം 9:56 ആയിരിക്കുകയാണ് അല്ലേ?
0: അപ്പോൾ
1: നമുക്ക് പറയാനുള്ളത് എന്താണ്, ഓൺലൈൻ ഷോപ്പിംഗ് ആയാലും ഓഫ്ലൈൻ ഷോപ്പിംഗ് ആയാലും എല്ലാം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും.
0: അതെ, ഇൻകേസ് നമ്മൾ ഇനിയിപ്പോ കടയിൽ പോയി എടുത്താൽ കൂടി നമുക്ക് നല്ലൊരു ക്വാളിറ്റി സാധനങ്ങൾ കിട്ടണം എന്നില്ല. ഞാൻ പണ്ടേ ഇതേപോലെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ പോകുമ്പം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് പറയാം, ഓ ഇനി ഇത് വേണ്ടെന്ന് പറയാം. കാരണം അവിടുത്തെ സെയിൽസ്മാൻ എടുത്ത് തുണിയെല്ലാം എടുത്തിട്ടിട്ട് അടിച്ചേൽപ്പിക്കുന്നതല്ല, ഇനി വീണ്ടും ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കണമല്ലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്.
1: പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം എടുക്കും, ഒന്നോ രണ്ടോ തുണി മാത്രമേ പെറുക്കി ഇടിപ്പിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവരുടെ ജോലി ഏതാണ്, നമ്മൾ ചെല്ലുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അവരവിടെ നിർത്തിയിരിക്കുന്ന ജോലി അതാണ്. അപ്പൊ ഇപ്പോഴും പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും എനിക്ക് ചെറുതായിട്ടൊരു ഇതുണ്ട്, മാറി വരുന്നതേ ഉള്ളൂ.
0: പക്ഷേ എന്റെ ഒരു ഇത് വെച്ച് അങ്ങനെ അത് എടുത്തിടിപ്പിക്കായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പം എല്ലാ ജോലിയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം പറയാലും നമുക്ക് അതിൻ്റെ ഒരു
1: ബുദ്ധിമുട്ട്
0: മനസ്സിലാവും. കാരണം ഇത് പറയാൻ കാരണം
1: ന്യായീകരിക്കില്ല. കാര്യം നമുക്ക് വേണ്ടത് ഇട്ട് നോക്ക്. പണ്ട് ഞാൻ ഈ കടയിൽ നിന്നും ഇട്ട് നോക്കത്തൊന്നും ഇല്ലായിരുന്നു ഡ്രസ്സുകള്. അത് വീട്ടിൽ കൊണ്ടുവരിക, വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു, മറ്റേത് മതിയായിരുന്നുള്ളൊരു തോന്നൽ വരികയും. ഇപ്പൊ എന്താണ്, ഈ കഴിഞ്ഞ ഇടയ്ക്ക് പോലും ഞാൻ ഈ ഡ്രസ്സ് ഞാനൊരു മൂന്ന് മാസത്തിന് മുമ്പ് വരെ ഞാൻ ഈ കടയിലൊന്നും പോയി ഡ്രസ്സ് ഇട്ട് നോക്കില്ലായിരുന്നു. ഞാനതിങ്ങനെ ഇട്ടുകൊണ്ട് പോരും, വീട്ടിൽ വന്നായിരിക്കും അതിൻ്റെ സൈസും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഏത് ഡ്രസ്സ് മേടിച്ചാലും എനിക്ക് നല്ലോണം ഷേപ്പ് അടിക്കണം, അതുകൊണ്ട് തന്നെ നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് അവിടെ തന്നെ ഇട്ട്, നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇത് വേണം. അവരെയും കൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് എല്ലാം വാരി ഇടണമെന്നല്ല ഞാൻ പറയാം. ചില ആളുകളുണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി മൊത്തം ഇരിക്കുന്ന ഒരു ഷോക്കേഴ്സ് ഇരിക്കുന്ന ഫുള്ള് വാരി ഇടുന്നത്, അങ്ങനെ ഇടണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വാണ്ട എന്താണ്, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അതൊന്ന് മുഴുവനായിട്ട് തുറന്ന് നോക്കുവാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ ഒന്ന് ഇട്ട് ട്രൈ ചെയ്യാനോ വേണ്ടി നമുക്ക് എടുക്കാം. അവരുടെ ജോലി അതാണ്.
0: അല്ല, ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ, എൻ്റെ ഒരു കൂട്ടുകാരൻ, ഞങ്ങൾ ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പൊ പോയപ്പം ഞാൻ എല്ലാവരും ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചുകൊണ്ടിരുന്നിട്ട് കഴിച്ചു കഴിഞ്ഞു, ബില്ല് വന്നു, ഞാനെല്ലാം കൈ കഴുകാൻ പോയപ്പം ഇവനെ ലാസ്റ്റ് ഇച്ചിരി സ്ലോവാണ്. കഴിച്ചു കഴിഞ്ഞ് ഇവൻ പാത്രമൊക്കെ എടുത്ത് എല്ലാം ഒരു പാത്രത്തിൻ്റെ മുകളിൽ അടുത്ത പാത്രം ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ അതാണ് ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവിടെ ഒരാളുണ്ടല്ലോ അല്ലെങ്കിൽ അവർ വന്നെടുത്തുകൊണ്ട് പോകില്ല. എന്താ പറയുക, നീ തട എങ്ങനെ ചെയ്യുന്നത്? എന്താ പറയുക, ഞാൻ കുറച്ചാൾ ഇതേപോലെ ഒരു വെയിറ്ററായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാൻ്റെ കഷ്ടപ്പാട്, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് അത് അവർ ചിലപ്പോൾ പോകാൻ ജോലിയൊക്കെ എടുത്ത് ഇങ്ങനെ കുഴഞ്ഞിരിക്കാനും ഒന്നാമത് ഒരു വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആ സമയത്താണ് നമ്മൾ ചെന്നത്. അന്നേരം ചിലർ കട അടയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു നെട്ടോട്ടത്തിലൊക്കെ ആയിരിക്കും. അതെ, ഈ തുണി എടുക്കാൻ പോകുമ്പോഴും ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആയിരിക്കും ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നത്. ചിലപ്പോൾ 9 മണിയൊക്കെ ആവും, അന്നേരം ആയിരിക്കും കട അടയ്ക്കാനായിട്ട് നിൽക്കുന്നത്. നമ്മളവിടെ കാണുമ്പോൾ അവരുടെ മുഖം അങ്ങോട്ട് മാറുന്നൊരു മാറ്റമുണ്ട്.
1: ശരിയാണ്, എല്ലാത്തിനും നമ്മളത് നമുക്കത് കിട്ടാത്തടത്തോളം കാലം നമുക്കത് ഇതാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ആവശ്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഇപ്പം ഡ്രസ്സെടുക്കുന്ന കേസിൽ പറയുമെങ്കിൽ ആ ഒരു ഡ്രസ്സായിരിക്കും നമ്മൾ ഒന്ന് കുറേ നാളുകൾ യൂസ് ചെയ്യേണ്ടി വരും. നമുക്കത് മനസ്സിൽ ഇഷ്ടപ്പെടാതെ നമ്മൾ
0: അതെ നമ്മളൊരു പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കും, അത് നമുക്ക് വ്യർത്ഥമാണോ അല്ലെങ്കിൽ നമ്മൾ
1: എത്രത്തോളം പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് എല്ലാ അതിൻ്റെതുള്ള നമുക്ക് എന്താ എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും പറയാമെങ്കിൽ അതിനെ എന്താണ് ഗുണം ചേർത്ത് പറയാനും മോശം
0: എല്ലാത്തിനും രണ്ട് വശമുണ്ടല്ലോ,
1: എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി. ഇപ്പൊ നമുക്ക് പറഞ്ഞ എന്താണ് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പൊ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ പരമാവധി നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കി മേടിക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ ഈ റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് കാര്യങ്ങൾ ഒരു ഡബിൾ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് എടുത്ത് ചേടി ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശൊക്കെ വെറുതെ കൊണ്ട് കളയാതിരിക്കുക അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു പൈസ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ 2 ദിവസത്തേക്ക് യൂസ് ചെയ്തിട്ട് 3-ാം ദിവസം എടുത്ത് അല്ലെങ്കിൽ വെറുതെ എടുത്ത് കളയാനോ ആകരുത്. അപ്പൊ പൈസക്ക് നല്ല വിലയുള്ള കാര്യമാണ്, അപ്പൊ അത് വെറുതെ ചെലവാക്കി കളയാതിരിക്കാൻ ശ്രമിക്കാം അല്ലേ.
0: ഓ,
1: നമുക്ക് നാളത്തെ ടോപ്പിക്കും അത് തന്നെ ആക്കിയാലോ.
0: എന്ത്
1: അല്ല പറഞ്ഞു പറഞ്ഞു പോയി, എന്തൊക്കെയായി കേട്ടോ, പൈസയുടെ വില
0: പക്ഷേ എല്ലാവരും ഭരണം
1: മനസ്സിലാക്കി കുത്തി പറഞ്ഞ പോലെ ആയിപ്പോയി.
0: കണ്ടോടാ
1: നാളെ നല്ലൊരു ടോപ്പിക്ക്
0: ആയിട്ട് നമുക്ക് കേൾക്കാം.
1: സമയം ഇപ്പൊ 11 ഗൈസ്. അപ്പോൾ നമുക്ക് ടാറ്റാ ബൈ ബൈ, സി യു പറയാനുള്ളതായിരിക്കാണ്. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു അല്ലേ.
0: അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
1: നിങ്ങൾക്ക് എന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ ചുമ്മാ ഓക്കെ ഗൈസ്. അപ്പോൾ
0: നമ്മൾ
1: തുടർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കൂ എന്റെ റേഡിയോ 91.2.
0: അറിയൂ,
1: ആസ്വദിക്കൂ,
0: ആഘോഷിക്കൂ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഖുറാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എല്ലാതര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, H&J മോൾ, കരുനാഗപ്പള്ളി.
3: കലക്കൻ പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. മുങ്ങിമറിഞ്ഞ അപകടം ഒഴിവാക്കാൻ അതീവ ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ ആനി ജുല തോമസ്. വിനോദയാത്രകളിലും അവധിക്കാല ആഘോഷങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങളിൽ പ്രധാന പങ്ക് ഇത്തരം മരണങ്ങൾക്കാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജൂലൈ 25 അന്താരാഷ്ട്ര മുങ്ങിമരണ പ്രതിരോധ ദിനാചരണത്തിന്റെ പശ്ചാത്തലം കൂടിയാണ്. മാറ്റത്തിനായി ഒന്നിക്കാം ദിനാചരണ സന്ദേശമുയർത്തിയാണ് ദുരന്ത നിവാരണ വിഭാഗം മുൻകരുതലിന് കൈകോർക്കുന്നത്. അപരിചിതമായ ജലാശയങ്ങളിൽ ഇറങ്ങുന്നത്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത്, ലഹരി ഉപയോഗിച്ച് വെള്ളത്തിലിറങ്ങുന്നത്, സോഷ്യൽ മീഡിയ റീൽസ് പ്രചരണത്തിനെതിരെ അശ്രദ്ധ എന്നിവയാണ് പ്രധാന അപകട കാരണങ്ങൾ. കുളങ്ങൾ, വീടിന് സമീപമുള്ള ജലാശയങ്ങൾ എന്നിവ അപകടത്തിന് വഴിയൊരുക്കുന്നതിനുള്ള സാധ്യതാ പ്രദേശങ്ങളായി കണ്ടെത്തിയിട്ടുണ്ട്. ആഴമുള്ള ഭാഗങ്ങളിൽ മുങ്ങാങ്കുഴിയിടുക, നിരോധിത മേഖലകളിൽ നീന്തുക തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അപകടത്തിനിടയാക്കുന്നു. നീന്തൽ അറിയാമെങ്കിൽ പോലും അപരിചിതമായ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ നീന്തൽ അറിയാവുന്ന മുതിർന്നവരുടെ മേൽനോട്ടം ഉറപ്പാക്കണം. ആരെങ്കിലും വെള്ളത്തിലകപ്പെട്ടാൽ കമ്പോ കയറോ തുണിയോ എറിഞ്ഞുകൊടുത്ത് കരയ്ക്ക് കയറ്റാൻ ശ്രമിക്കുക. ബോട്ടിംഗ്, കയാക്കിംഗ് എന്നിവയിൽ ഏർപ്പെടുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിക്കണം. ചെറിയ കുട്ടികളുള്ള വീടുകളിൽ വെള്ളം നിറച്ച ബക്കറ്റുകൾ, വെള്ളക്കെട്ടുകൾ എന്നിവയ്ക്കരികിൽ കുട്ടികൾ പോകുന്നില്ല എന്ന് രക്ഷിതാക്കൾ ഉറപ്പാക്കണം. അപകട മേഖലകളിൽ ബഹുഭാഷ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളോടും പ്രധാന ജലാശയങ്ങളിൽ ലൈഫ് ഗാർഡ്, സിവിൽ ഡിഫൻസ് സേവനങ്ങൾ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർക്കും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെറ്റമുക്ക്, തേവലക്കര, ഓച്ചിറ റോഡിൽ ഡ്രൈവർ മുക്ക്, AVHS ഭാഗത്ത് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 20 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി KRFP PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. AVHSൽ നിന്നും ഡ്രൈവർ ജംഗ്ഷനിലേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയകാവിലേക്ക് തിരിഞ്ഞ് കരനാഗപ്പള്ളി വഴി പോകേണ്ടതാണ്. തൃക്കോവിൽ വട്ടം ഗ്രാമപഞ്ചായത്തിലെ 53 അംഗനവാടികളിലേക്ക് 2027 മാർച്ച് വരെ ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ കോഴിമുട്ട വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അപേക്ഷകർ ഓഗസ്റ്റ് 5 ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0474245044411 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജില്ലാ വികസന സമിതി യോഗം ജൂലൈ 25 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: എന്റെ റേഡിയോ 91.2.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ആട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ആട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: നാടിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11-ന്. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്തമാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2-ന്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18-ന് ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
1: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2-ന് സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27-ന് സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൌജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27th കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCCക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

യോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ചേട്ടാ, നമ്മുടെ ശിവനാഥന് ജവും കൂടെ ഒരു ബൈക്ക് പോന്നു.
1: അതിനെന്താ, രണ്ടുപേർക്കും ഒരു ബൈക്ക് പോയിക്കൂടായോ?
0: അല്ലേ, അത് കൊള്ളാം. ഇലക്ഷൻ കാലത്ത് അവർ രണ്ടുപേരും കൂടെ പരസ്യമായിട്ട് വഴക്കിട്ടവരല്ലയോ?
1: അതെ, ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനി അവര് തമ്മിൽ ഉടക്കം നടക്കണമെന്നാണോ തന്റെ ആഗ്രഹം?
0: എന്നാലും വഴക്കടിച്ച സമയത്ത് എന്തൊക്കെയായിരുന്നു പരസ്പരം പറഞ്ഞത്? അവസാനം അടിയുടെ വക്കീൽ എത്തിയപ്പോ സദാനന്ദൻ ആ പിടിച്ചു മാറ്റിയത്.
1: വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് തന്നെ അവരൊന്നായി ഒരുമിച്ച് പോയി സ്മാരടിക്കാനും തുടങ്ങി.
0: രഘുവിന്റെ ഭാര്യയും ശിവനാഥന്റെ ഭാര്യയും തമ്മിൽ കണ്ട മിണ്ടത്തില്ലായിരുന്നു.
1: അവരിപ്പോഴും പിണക്കത്തിലായിരിക്കും. ആണുങ്ങൾ പെട്ടെന്ന് അങ്ങ് മറക്കും, പെണ്ണുങ്ങൾ അങ്ങനല്ല.
0: അത് ശരിയാ. ആദ്യം ആര് മിണ്ടണമെന്ന് കരുതി മോന്തയും വീർപ്പിച്ചോണ്ട് അങ്ങ് നടക്കും.
1: വഴക്ക് കടന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ ശിവനാഥനെ കണ്ടായിരുന്നു. എന്തിനാ വഴക്കിന് പോയെന്ന് ചോദിച്ചപ്പോഴേ അവൻ ഇന്ന് ചിരിച്ച്.
0: രഘു കൂടെ വന്നപ്പോ ഞാനും ചോദിച്ച്, അവൻ കുനിഞ്ഞിരുന്ന് ചിരിച്ചു കള്ളന്.
1: ഇനി ഇലക്ഷൻ വരുമ്പോ അവന്മാര് തമ്മിൽ ഉടക്കും, നോക്കിക്കോ.
0: ഇനി അങ്ങനെ വഴക്കിട്ട ഒരു ചെറിയ വടി വെട്ടിക്കൊണ്ടുവന്ന് നാല് കാച്ച് രണ്ടെണ്ണത്തിനും കൊടുത്തു വിടണം.
1: എന്ന് വിചാരിച്ച് പഴയതുപോലെ കത്തിക്കുത്തും വെട്ടുമൊന്നും ഇപ്പം ഇല്ലല്ലോ.
0: അത് ശരിയാ. പണ്ട് മതില് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വഴക്ക്, തോരണം പൊട്ടിച്ചു കളയുന്നതിന് വഴക്ക്, റിസൾട്ട് വന്ന് ജയിച്ച പാർട്ടിക്കാര് ജാഥാ നടത്തുമ്പോ വഴക്ക്.
1: ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയുള്ളവരാരുവേ ഈ വഴക്കിനും വയ്യാവലിക്കും ഒന്നും പോകത്തില്ല. ആ വാസുദാ, എല്ലാരും പിരിഞ്ഞോ?
2: ആ പിരിഞ്ഞമ്മാവാ, ദൂരെയുള്ള ബന്ധുക്കളാരും കർമ്മത്തിന് വന്നില്ല.
0: ഇന്നത്തെ കാലത്ത് മരണ വീട്ടിൽ പോകാൻ തന്നെ ആർക്കും സമയമില്ല.
1: എന്നാലും സൂര, എന്തിനായിരിക്കും ഈ ശേഖരൻ ആത്മഹത്യ ചെയ്തത്?
2: അമ്മാവാ, പലരും ഈ ചോദ്യം തന്നെ എന്നോട് ചോദിക്കുന്നത്.
0: നീ തൊട്ട അയലത്തുകാരനായതുകൊണ്ടാ ചോദിക്കുന്നത്?
1: സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അസുഖമൊന്നുമില്ല. മക്കളുടെ കാര്യമോ ഭാര്യയുടെ കാര്യമോ ഒന്നും ഓർത്ത് നിരാശപ്പെടാൻ ശേഖരൻ കല്യാണവും കഴിച്ചിട്ടില്ല.
0: എല്ലാവർക്കും ഒരു സഹായിയായിരുന്നു ശേഖരന്.
1: ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്, കാശ് തിരികെ കൊടുക്കാനുള്ളവരോട് ഒരിക്കലും അവൻ കയർത്ത് സംസാരിച്ചിട്ടുമില്ല.
2: അമ്മാവാ, ഇത് ശേഖരൻ ബോധപൂർവം ചെയ്തതാ. മരിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് തന്നെ മേപ്പടിയാൻ മുറിയൊക്കെ വൃത്തിയാക്കി ചായക്കടയിലെ പറ്റൊക്കെ തീർത്ത്.
1: അകലെയുള്ള ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയതായിട്ട് ഞാൻ അറിഞ്ഞു.
0: ചിലരൊക്കെ പറയുന്ന നോട്ടടവെക്കാൻ കൊടുത്തത് പാളി പോയിട്ടാന്നാ.
1: കടം കൊടുത്ത കാശിന് പലിശ മേടിക്കാത്ത ശേഖരനാണോ അടവെക്കാൻ പോണത്? ആൾക്കാർക്ക് എന്തോ പറയാൻ വയ്യാത്ത.
0: വീട്ടിലുള്ളവരുമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ സംസാരിച്ച് ഉടക്കി കാണുമായിരിക്കും.
2: വഴക്കോ ഫസ്റ്റ് സന്ധ്യക്ക് അമ്പലത്തിൽ നിന്ന് ശേഖരൻ വന്ന സ്വന്തം മുറി കയറിയിരുന്ന് പത്രം വായിക്കും. രാത്രിയിലാ പത്ര വായന. ഭക്ഷണ സമയത്ത് വിളിക്കും, പോയി കഴിക്കും. അതാ രീതി.
1: ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ വേദന പുള്ളിക്കാരന്റെ മനസ്സിൽ കാണും.
2: അത് ശരിയാ അമ്മാവാ, ചിലപ്പോ ഇനി ഒരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആരും വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും.
0: അവർക്ക് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു കാണും.
1: ഇതൊക്കെ നിങ്ങൾ ഊഹിച്ചു പറയുന്നതല്ലയോ. മനുഷ്യ മനസ്സ് എപ്പോൾ എങ്ങോട്ടൊക്കെ സഞ്ചരിക്കുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല.
0: അതേസമയം അവന്റെ മൂത്ത ചേട്ടൻ ഒരുത്തനുണ്ടല്ലോ മുരളി, കടവും കടത്തിന്റെ പുറത്ത് കടവും.
1: അവന്റെ ഭാര്യയ്ക്കും മരുന്നിന് തന്നെ ഒരു മാസം 10,000-12,000 രൂപ വീതം വേണം. ചികിത്സിച്ചിട്ട് ഫലമുണ്ടോ? അതുമില്ല.
2: ബാങ്കിന് ജപ്തി നോട്ടീസ് ഒക്കെ വന്നായിരുന്നു അമ്മാവാ.
1: പക്ഷേ അപ്പോഴും അവൻ ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നത്. അവന് തൂങ്ങിച്ചാണോ എന്ന് തോന്നിയതുമില്ല. ഒരു മാസത്തിന് മുമ്പ് ഒരു മാവൻ വേരോടെ വിഴുത് അവന്റെ വീടിന്റെ മുറ്റ മേളിൽ വീണു.
2: ഞാനും കൂടി പോയിട്ടല്ലയോ അമ്മാവ ആ പൊട്ടിയെ ഓടും കഴുക്കോലും ഒക്കെ പെറുക്കി മാറ്റിയത്. അന്നേരവും മുരളിച്ചേട്ടൻ നല്ല ചുണയാട്ട് നിന്ന കാര്യങ്ങളെല്ലാം നടത്തിയവനാ.
0: എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി ചിലരുടെ മനസ്സിനെ കാണും. അവരാ മിടുക്കര്. ചിത്തത്തിന് ശക്തി വന്നാൽ ജീവിത സമരം വിജയിക്കും.

0: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്.

0: ആണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Radio 91.2.

0: ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: Dum shak dum dum dum shak.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: Stay tuned, stay happy with the radio 91.2.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: You're listening to Enter Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ. നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്ത് പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
1: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജെൻഡർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
2: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है.
0: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂ സ്പ്രെൻറ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UG PG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർകോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേയ്ക്ക് 220 റൺസ് വിജയലക്ഷ്യം.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2

ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? ഏഹ് അല്ലേട്ടാ.

ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തന്ത്ര ആശി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തന്ത്ര.

കൈവിട്ട് കളഞ്ഞത് എന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരെ കൈവിടാതിരിക്കുക. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന. കാഴ്ചയുടെ ലോകമാണ്, കാഴ്ചയുടെ ഭംഗിയിലാണ്, കാഴ്ചയുടെ സന്തോഷത്തിലാണ്, കാഴ്ചയുടെ കണ്ണീരിലാണ്. അതെ, മനുഷ്യവികാരങ്ങളെ എല്ലാം സ്വാധീനിക്കുന്ന, ഹൃദയത്തെ സ്വാധീനിക്കുന്ന, ചിന്തകളെ സ്വാധീനിക്കുന്ന, സൃഷ്ടികളുടെ പ്രേരണകളായി മാറാവുന്നതാണ് കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ നോക്കുക, കാണുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അപൂർവമായ ഭാഗ്യവും വരദാനവുമാണ്. നോക്കുന്നതെല്ലാം നമ്മൾ കാണണമെന്നില്ല. കാണുക എന്ന വാക്കിന്റെ അർത്ഥം അത് കാണാൻ ആഗ്രഹിക്കുന്ന ശരീരത്തിന്റെയോ ചിന്തകളുടെയോ ഹൃദയത്തിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നതിനെ മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മൾ ഒത്തിരി കാര്യങ്ങളിലേക്ക് നോക്കാറുണ്ട്. ഒരു പക്ഷേ കൺപോളകൾ ഇങ്ങനെ തുറന്നിരുന്ന് വിശാലമായ ഒരു ക്യാൻവാസിൽ പലതിലേക്ക് നോക്കുമെങ്കിലും കാണുന്നതേ വളരെ ചുരുക്കം മാത്രമാണ് അല്ലേ. കാണുക എന്നതിലൊക്കെ ആഗ്രഹവും ഒരു ഇഷ്ടവുമൊക്കെ ഉണ്ട്. ആ കാഴ്ചയ്ക്ക് കാരണമായ നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നതിന്റെ ഒരു അമൂല്യത കൊണ്ടാണ് എത്രയോ സങ്കീർണമായ അതിന്റെ ഘടനയെ പല തരത്തിലായി സൃഷ്ടിപ്പിൽ തന്നെ ഈ ദൈവം സംരക്ഷിക്കുന്നത്. പാളികളായും പോളകളായും പീലികളായും ഒക്കെയൊക്കെ അതിനെ ബലപ്പെടുത്തിയിരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ കാഴ്ചകൾ നമുക്ക് നൽകിയ ആനന്ദം അത് വളരെ വളരെ വലുതാണ് അല്ലേ. അത് നൽകിയ അനുഭവം വലുതാണ്. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നതേ, ഞാൻ എന്തെല്ലാം കണ്ടിരിക്കുന്നു, ഇതൊക്കെ കാണാൻ വേണ്ടിയാകും ഞാൻ ഇത്രയും നാൾ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ എനിക്കിതൊന്നും കാണാൻ വയ്യായേ എന്നൊക്കെ പറയുന്നതിലെല്ലാം ഈ കാഴ്ചയുടെ സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്. കാലം പോയപ്പോഴേ കാഴ്ചകൾ ഒത്തിരി മാറി. ആ കാഴ്ചകളുടെ ലോകത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

കാഴ്ച എപ്പോഴും കാലത്തിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. കാലത്തിന് ചില ഭംഗിയും മനോഹാരിതയും അല്ലെങ്കിൽ അതത് കാലത്തിന്റെ ചില അടയാളപ്പെടുത്തലുകളുമുണ്ട്. ആ കാലത്തിന്റെ അടയാളപ്പെടുത്തലും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വികാരങ്ങളുമായി ചേരുമ്പോഴാണ് കാഴ്ച ഭംഗിയുള്ളതാകുന്നത്. ഈ കാഴ്ചകളെ നമ്മുടെ ജീവിതത്തെ ഇന്ന് ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരു കാലത്തെ നമ്മുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം, നമ്മുടെ ചുറ്റുപാടുകളും പറമ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിരുന്നു ഒതുങ്ങി നിന്നത് അല്ലെ. അന്നത്തെ കാലത്തെ ഇന്ന് നമ്മൾ കണ്ട ദൃശ്യ മാധ്യമങ്ങളോ മറ്റൊരു വിനോദോപാധികളോ അധികമായി ഉണ്ടായിരുന്നില്ല. നേരം പുലർന്നാലേ ഉറങ്ങും വരെ നമ്മൾ സാധാരണ തമാശയെ പറഞ്ഞാലേ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒക്കെ പഴയ അവാർഡ് പടം പോലെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പതിയെ പതിയെ വേഗത കുറഞ്ഞ രീതിയിലെന്നോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നോ ഒക്കെയൊക്കെ സൂചിപ്പിക്കുന്ന നിറങ്ങളിലുമൊക്കെയുള്ള കാഴ്ചകളുമായി കഴിഞ്ഞുകൂടിയവരാണ് മനുഷ്യരായ നമ്മൾ അല്ലെ. അന്ന് കാഴ്ചകൾ കൂടുതലും സന്തോഷത്തെക്കാൾ ഉപരി നമ്മുടെ സുരക്ഷിതത്വവും കരുതലും ഒക്കെയാണ് പ്രധാനം ചെയ്യുന്നത്. മണ്ണെണ്ണ വിളക്കിൽ ജീവിക്കുമ്പോൾ ഇഴജന്തുക്കൾ എന്തെങ്കിലും ചെറ്റപ്പുരയിലൂടെയോ പാതിചാരി വാതിലിലൂടെയോ കയറി വരാൻ എത്രയോ സൗകര്യമായിരുന്നെന്ന് ഇന്ന് നമ്മൾ അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീടുകളിൽ ജീവിക്കുമ്പോഴാണ് അറിയുന്നത് അല്ലെ. അന്നത്തെ കാഴ്ചകളിലെ പലതും ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉപാധികളില്ലാത്ത വളരെ നിഷ്കളങ്കമായ ഭാവത്തോടെ ജീവിതത്തിന്റെ നേർ അനുഭവങ്ങളാണ് നമ്മൾ നോക്കിക്കണ്ടത്. അത് കല്യാണത്തിനും അതുപോലുള്ള മറ്റ് ചടങ്ങുകളിലും നാട്ടിൻപുറത്തെയും അയൽവീടുകളിലുമൊക്കെ വിശേഷ ദിവസങ്ങളിലും എല്ലാം നമ്മൾ കാണുന്നത് അത്തരം കാഴ്ചകളായിരുന്നു. എന്നാൽ പിന്നീട് പതിയെ പതിയെ കാലം ആ കാഴ്ചകളെ മാറ്റി വേറൊരു സന്തോഷത്തിന്റെയും സ്വപ്നത്തിന്റെയും ലോകത്തിലേക്ക് നമ്മൾ സഞ്ചരിപ്പിച്ചു അല്ലെ. ഇത് എന്റെ റേഡിയോ 91.2.

കാലത്തൊക്കെ കാഴ്ചകൾ കാണാൻ സന്തോഷത്തോടെ നമ്മൾ കാത്തിരുന്നത് ഓരോ ആഘോഷങ്ങൾക്കായിരുന്നു. ഉത്സവങ്ങളുടെയും മറ്റ് താലപ്പൊലിയും അതുമായി ബന്ധപ്പെട്ട യാത്രകൾ പോകുമ്പോൾ കൗതുകത്തോടെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു അല്ലെ. റാലികൾ കാണാനായി ചിലപ്പോഴേ തെരുവിൽ വരെ പോയി കാത്തു നിൽക്കുമായിരുന്നു. അടുത്ത് എവിടെയെങ്കിലുമേ ക്ഷേത്രങ്ങളിലോ പൊതു ഇടങ്ങളിലോ നാടകമോ കഥാപ്രസംഗമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് കാണാനും കേൾക്കാനും നമ്മൾ പോയിരുന്നു. പിന്നെ മതപ്രസംഗം എന്ന പേരിലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന ചടങ്ങ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതിൽ ലഭിക്കുന്ന അറിവിനേക്കാൾ അപ്പുറത്ത് അങ്ങനെ പോയി എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക്. ഇന്നത്തെ പോലെ രാജ്യാതിർത്തിയും ദേശാതിർത്തിയും ഒക്കെ കടന്ന് സുഖവാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും കാണുകയും ചെയ്യാനുള്ള ഭാഗ്യം ഒരു തലമുറയ്ക്ക് ലഭിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഇന്ന് ഏത് രാജ്യത്ത് പോകണമെന്ന് മത്സരിക്കുമ്പോഴേ സ്വന്തം വീട് തന്നെ രാജ്യമായി, അടുക്കള തന്നെ സംസ്ഥാനമായി കണ്ട് അതിനുള്ളിൽ ജീവിച്ച അമ്മമാരാൽ വളർത്തപ്പെട്ടവരാണ് നമ്മളെന്ന് മറന്നു പോകരുത്. അത് മാത്രമല്ല, അത്തരം യാത്രകൾക്ക് മറ്റും പോകുമ്പോഴേ ഇങ്ങനെ പോയിട്ടില്ലാത്ത ഇനിയും ജീവിതം ബാക്കി നിൽക്കുന്ന ഒരു പക്ഷെ ആരോഗ്യമുള്ള അമ്മമാരെ കൂടി ഒപ്പം കൊണ്ടുപോകാൻ മറക്കുകയും അരുത്. അത് ആരോഗ്യമില്ല എന്ന് കാഴ്ചപ്പാടിൽ നോക്കിയാൽ വാർദ്ധക്യത്തിൽ ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷേ ഉണ്ടെന്നുള്ള രീതിയിലേ അവരെ പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ച് അത്തരം കാര്യങ്ങൾക്ക് ഒപ്പം കൂട്ടേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ കാഴ്ചകളുടെ ലോകത്തിലൂടെ സഞ്ചരിച്ച് സ്വാഭാവികമായ പലതും കണ്ട് മുന്നോട്ട് നീങ്ങുന്നതിന്റെ ഇടയിലാണ് നമ്മളൊക്കെ വളർന്നപ്പോൾ, തിരിച്ചറിവായപ്പോൾ പണത്തിന്റെ മൂല്യത്തിന്റെ അപ്പുറത്ത് ജീവിതത്തിന്റെ സന്തോഷങ്ങളും കാഴ്ചകളുമാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കുമേ കാശിനൊപ്പം കാഴ്ചകളും മാറി. കാലം മാറ്റി എന്ന് പറയുന്നതിനേക്കാൾ കാഴ്ചകൾ കൊണ്ട് കാലത്തിനെ നമ്മൾ മാറ്റിയെന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ഇന്നത്തെ കാലത്തെ കാഴ്ചകളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. കാഴ്ച തന്നെയാണല്ലോ, അല്ലെങ്കിൽ കാഴ്ച മാത്രമാണല്ലോ ജീവിതം. ചുറ്റുപാടിൽ കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ വേദനയെ നമ്മുടെ നാടുകളിലും ഗ്രാമങ്ങളിലെങ്കിലും പട്ടിണിയെ തൊഴിലില്ലായ്മയെക്കാട്ടിലും കൂടുതൽ എങ്ങും പോകാൻ കഴിയുന്നില്ല, കാണാനാവുന്നില്ല, ആരെയും കണ്ടില്ല എന്ന് പറയുന്ന ഒരു വേവലാതിയും വേദനയുമായിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാലേ കാഴ്ച അത്രത്തോളം ലഹരിയായി. ഒരു പക്ഷേ കാഴ്ചയ്ക്ക് അടിമയായി നമ്മൾ എന്ന് പറയേണ്ടി വരും. എല്ലാ മുറികളിലും ദൃശ്യമാധ്യമങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ തന്നെ 150-ലധികം ചാനലുകളും മാറ്റി മാറ്റി കണ്ടുകണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അല്ലെ. ഇതെല്ലാം കൂടാതെയാണ് മൊബൈൽ ഫോണിന്റെ കാഴ്ചകളും. വാട്സപ്പുകളിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടതിനെ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അത്തരം അടിമയായി പോയ കാഴ്ചകളിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് സ്വാഭാവികത പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ കുറ്റം പറയാനാവില്ല. തൊട്ടറിയുന്ന വികാരങ്ങളെ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളോളം അകലെ എവിടെയെങ്കിലും നടക്കുന്ന കാഴ്ചകളിലൂടെ ആവേശവും വിദ്വേഷവും ഒക്കെ വിളമ്പി നമ്മൾ മുന്നേറുമ്പോഴേ സ്വാഭാവികത കാഴ്ചകൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമുക്കിടയിലുള്ള ആഴമുള്ള ഹൃദയബന്ധങ്ങളുടെ ഇഴകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്നും പറയാതെ വയ്യ. ഇതെല്ലാമായെങ്കിലും ഇന്നും എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് നമ്മൾ കരളലിയിക്കുന്ന ചില കാഴ്ചകൾ ബാക്കിയാകുന്നു എന്നത് ഒരനുഗ്രഹമാണ്. ചില ദുരന്തങ്ങളുടെ കാഴ്ച, ചില മരണങ്ങളുടെ കാഴ്ച, ചില വേദനകളുടെ കാഴ്ച, അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളതാണ് അല്പമെങ്കിലും ബാക്കിയാകുന്ന നന്മകളെ കാണാൻ നമുക്കാവുന്നത്. അർത്ഥപൂർണമായ കാഴ്ചകൾ കാണാൻ നമുക്കാവണം. അനുഗ്രഹങ്ങളാകുന്ന കാഴ്ചകൾ കാണാൻ നമുക്കാവണം. നമ്മൾ കാരണമായി സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ചകളും മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കണം. അങ്ങനെയുള്ള സുഖമുള്ള ഓർമ്മകൾ നിറഞ്ഞ കാഴ്ചകളുമായി സന്തോഷകരമായി സ്വപ്നം കണ്ടുറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി.

0: ശുഭദിന ചിന്തകൾ.
1: എന്താണ് താങ്കൾ ഇങ്ങനെ നിരാശനായി കാണുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു ഊർജമില്ലാത്തത്? എന്തുകൊണ്ടാണ് താങ്കളുടെ മുഖത്ത് ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ പണ്ടത്തെ പോലെ പുഞ്ചിരിക്കാത്തത്? ഇതൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് നാം ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. അതിനൊക്കെ പലപ്പോഴും വരുന്ന വിചിത്രമായ ഒരു മറുപടി: കച്ചവടത്തിൽ നഷ്ടമുണ്ടായി, ജീവിതത്തിൽ നഷ്ടമുണ്ടായി, ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, എന്നെ സ്നേഹിച്ച ഒരാൾ അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ഒരാൾ വഞ്ചിച്ചു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് കളവ് പറഞ്ഞു പറ്റിച്ചു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും മറുപടി. നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുക എന്നത് വളരെ അപൂർവമായ കാര്യമൊന്നുമല്ല. ആ നഷ്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ദുരന്തം. കൈവിട്ടു പോകുന്നതെല്ലാം ജീവിതത്തിൽ തിരിച്ചുപിടിക്കാനാവില്ല. അങ്ങനെ തിരിച്ചുപിടിക്കാനാവാത്ത പലതും കൈവിട്ടു പോകും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു കരുത്തുണ്ടാകും. കാല് മുറിച്ചു കഴിഞ്ഞ ഒരാൾക്ക് വീണ്ടും പഴയതുപോലെയുള്ള സ്വാഭാവിക കാലുകളെ പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ ആ നഷ്ടങ്ങളോട് സമരസപ്പെട്ട് ആ നഷ്ടങ്ങളെ പ്രായോഗികതയുടെ ചിന്തകൾ കൊണ്ട് രൂപപ്പെടുത്തി പുതുജന്മത്തിലേക്ക് ഒരുപക്ഷെ മറ്റെല്ലാവരും നടക്കുന്നതിനേക്കാൾ വേഗത്തിൽ കൃത്രിമക്കാലുമായി സ്വാഭാവിക കാൽ നഷ്ടപ്പെട്ട ആൾക്ക് സഞ്ചരിക്കാനാവും. പലരെയും നാം കാണാറുണ്ട്, കൈകൾ നഷ്ടപ്പെട്ടവർ വാഹനങ്ങൾ ഓടിക്കുന്നുണ്ട്. കൈകളില്ലാത്തവർ അല്ലെങ്കിൽ കൈകൾ നഷ്ടപ്പെട്ടവർ കൈകളെല്ലാം ഉള്ളവർ ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ജോലി ചെയ്യുകയും ജീവിക്കുകയും പരീക്ഷയിലൊക്കെ ഉയർന്ന മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നാം കാണാറുണ്ട്. ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനം നഷ്ടങ്ങൾ ഓർത്ത് വിലപിക്കലല്ല, നഷ്ടങ്ങളെ മറികടക്കലും ആ നഷ്ടങ്ങൾ മൂലമുണ്ടാകുന്ന ചിന്തകളെ പ്രതിരോധിക്കലും അതുവഴി നഷ്ടങ്ങളെക്കാൾ നേട്ടങ്ങളുടെ ലോകത്തേക്ക് നടന്നെടുക്കലുമാണ് എന്നതാണ് മുഖ്യം. ഇത് ബാഹ്യമായ അവയവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ജീവിത പങ്കാളിയെ കിട്ടുന്നതിൽ, മക്കളുടെ കാര്യത്തിൽ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിലൊക്കെ ഒരു തവണ നഷ്ടപ്പെട്ട ആ നഷ്ടത്തെക്കാൾ ഏറെ നഷ്ടമാണ് ഒരുപാട് നാൾ ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് സ്വന്തം ജീവിതം പാഴാക്കുന്നത്. അങ്ങനെയാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.